सुनो 91.7 FM। कतर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ കുടിയെത്തി. ഈ മനോഹരമായ മോർണിംഗിൽ ഞാൻ ചച്ചു നല്ലൊരു ദിവസം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളായിട്ട് അതിന്റെ ആ ഒരു മനോഹാരിത കളയാനായിട്ട് പാടില്ല. അതുകൊണ്ട് എന്താണ്, നല്ല ചിന്തകളോട് കൂടിയിട്ട് രാവിലെ എഴുന്നേൽക്കുക, കാര്യങ്ങളെല്ലാം അതേ നല്ല ചിന്തകളോടുകൂടി തന്നെ ചെയ്യുക. നമുക്ക് ചെറിയ ചെറിയ നെഗറ്റീവ് കടിക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് എന്താണോ അതും നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ നമ്മൾ ചിലപ്പോ ആ നടക്കും, ഇപ്പൊ ഒരു കാര്യം നടക്കാൻ പോവാണ്, അപ്പൊ നമ്മള് നടക്കുമോ നടക്കില്ലേ, നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്ത് കാര്യം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു മറുവശം കൂടി നമ്മുടെ മനസ്സ് നമ്മളെ കാണിച്ചു തരും. ഇതിൽ നിന്നും ഏത് വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മളതിൻ്റെ നല്ല വശം ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വരുന്ന കാര്യം അത് നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ടിരിക്കാം. അപ്പൊ ഏതായിരിക്കും സംഭവിക്കാൻ പോണത്? നമ്മൾ ഏതാണോ കൂടുതലായിട്ടും പറയുന്നത്, അപ്പൊ മനസ്സ് ആ ഡയറക്ഷനിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ നെഗറ്റീവായി മാറും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നെഗറ്റീവ് ചിന്തിക്കാതെ അത് സംഭവിക്കും അല്ലെങ്കിൽ നല്ലതായിട്ട് വരും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അങ്ങനെ ഈ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ഒരുപാട് സന്തോഷം വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുമാണ് കൂടെയുള്ളത് ഞാൻ ചച്ചു. ഒരുപാട് സന്തോഷം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ദാ ഒന്നും ചെയ്യില്ല, ഇങ്ങനെ നല്ല പാട്ടുകളും കേട്ടോണ്ടിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ആ സന്തോഷം ഇരട്ടിക്കുകയാണ് ചെയ്യുക. ചില സമയത്ത് നമുക്ക് പാട്ട് കേൾക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ എന്തോ കേൾക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒരു വരി പോലും നമ്മുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഒരുപാട് സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ നല്ലൊരു വൈബിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു പാട്ട് കേട്ടാൽ അതിന്റെ ലിറിക്സ് നമ്മൾ നന്നായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. അത് നമ്മൾ അത്രയും കൂളായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു അത്രത്തോളം കൂളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതേസമയം നമ്മുടെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനും ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. അതൊരു പാട്ട് കേട്ടാലും ശ്രദ്ധിക്കാൻ പറ്റില്ല, ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും വന്ന് സംസാരിച്ചാലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും മൈൻഡിനെ നല്ല കൂളാക്കി വെക്കാൻ നോക്കുക, അതിനായിട്ട് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ പതിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോ ഇനി ഒന്ന് പാട്ട് കേൾക്കുമ്പോൾ ലിറിക്സ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. അപ്പൊ മനസ്സിലാവില്ല നമ്മൾ കൂളാണോ എന്ന്. എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

ഇപ്പെന്തായി ഞാൻ പറഞ്ഞ കാര്യം, പാട്ട് കേൾക്കുമ്പോ ലിറിക്സ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. ഈ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരിപ്പോ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്, അത് അവര് നന്നായിട്ട് പാടലുണ്ടാകും. നമുക്ക് ചിലപ്പോ അതിന്റെ ലിറിക്സ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ചിലപ്പോ ഇങ്ങനെ തപ്പി അതിന്റെ ട്യൂണൊക്കെ ഒപ്പിച്ചിട്ട് പാടുന്നുണ്ടെങ്കിൽ തന്നെ, ഒരു മൂളിപ്പാട്ടൊക്കെ ആയിട്ട് പാടി പോകുന്നുണ്ടെങ്കിൽ, ഈ ചെറിയ കുട്ടികളാണെങ്കിൽ അതിങ്ങനെ മണി മണി പോലെ പെറുക്കി പെറുക്കി പാടി പറയുന്നുണ്ടാകും. അവർക്ക് ഇഷ്ടപ്പെട്ടത് കേൾക്കുമ്പോൾ അവർ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരത് പിടിച്ചെടുക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ക്യാച്ച് ചെയ്യുന്നതുമെല്ലാം. നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ തലയിൽ നൂറായിരം ചിന്തകൾ ഉള്ളതുകൊണ്ട് നമുക്കിത് പഠിക്കണം എന്ന് തോന്നിയാൽ തന്നെ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ പഠിക്കുക. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. അവരെ പോലെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും, നമുക്കും ഇതെല്ലാം സാധിച്ചെടുക്കാൻ പറ്റും ഒരു പരിധിവരെ. കുട്ടികളെ പോലെ ആവാൻ പറ്റില്ല, കാരണം എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആണല്ലോ. നമുക്ക് എന്ത് തന്നെ കഴിഞ്ഞാലും ഒരുപാട് കടമകൾ ഉണ്ടാകും ചെയ്തു തീർക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ അതിലേക്ക് കൂടി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണല്ലോ. കുട്ടികൾ അങ്ങനെയല്ല. പക്ഷെ എന്നാലും നമ്മുടെ മൈൻഡ് ഓൾമോസ്റ്റ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂളായിട്ടിരിക്കുമ്പോൾ, നമുക്കിങ്ങനെ ലിറിക്സ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആരെങ്കിലും സംസാരിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാനും പറ്റും, ഇല്ലേ? അങ്ങനെയല്ലേ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടെ ഞാൻ ചച്ചു.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇതിപ്പോ നിങ്ങള് വലിയ മഹാകാര്യമൊന്നും അല്ല കേട്ടോ. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ പഠിക്കുന്ന സമയമാണോ? അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊരു സമയം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ സമയങ്ങൾ ഉണ്ടായിരുന്നു. ഒരാളിപ്പോ പുലർകാലത്ത് എഴുന്നേറ്റിരുന്ന് പഠിച്ചു എന്ന് വിചാരിക്കുക. ഇതൊന്നും അല്ല കേട്ടോ, ഇതിനേക്കാൾ നേരത്തെ എഴുന്നേൽക്കും, എന്നിട്ട് രാവിലെയാണ് ഈ പഠിത്തം. ചിലരങ്ങനെയല്ല, അവർക്ക് നട്ടപ്പാതിരായിക്ക് ഇരുന്ന് പഠിച്ചാൽ മാത്രമേ തലയിൽ വല്ലതും കയറുള്ളൂ, എന്നിട്ട് പുലർകാലത്ത് കിടന്നങ്ങടെ ഉറങ്ങും. അങ്ങനെ ഓരോരുത്തർക്കും പഠിക്കാൻ സമയമുണ്ട്. നമ്മളാണ് ഈ സമയം ചൂസ് ചെയ്യുന്നത്, കാരണം നമ്മൾക്കറിയാം നമ്മുടെ ബ്രെയിൻ ആ സമയത്താണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മുടെ ബ്രെയിനെ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ തന്നെ പറഞ്ഞു ഈ സമയത്ത് പഠിച്ചാൽ എനിക്ക് തലയിൽ കയറുള്ളൂ എന്ന്. അപ്പൊ ബ്രെയിൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പഠിക്കാനിരുന്നോളൂ, നമുക്ക് പഠിച്ച് കളയാമെന്ന് ബ്രെയിനും പറയും. അപ്പൊ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയം നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ ഒന്നിരുന്ന് ആലോചിക്കുക. ആ ആലോചിക്കാൻ ഇത്തരത്തിലുള്ള സമയം ഒന്ന് കണ്ടെത്തി നോക്കുക. അതായത് നമ്മൾ മുന്നേ ഏതൊക്കെ സമയമാണോ അതിനു വേണ്ടി സെലക്ട് ചെയ്തത്, അത് തന്നെ ഈ സിനിമയിലൊക്കെ പറയണ പോലെ റീക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയണ പോലെ ആ ഒരു സമയം തന്നെ നമ്മളൊന്ന് തിരഞ്ഞെടുത്ത് നോക്കുക. നമുക്ക് നോക്കാമല്ലോ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു. Stay tuned.

0: this Morning Safari only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. അടുത്തൊരു ദിവസം പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ സെപ്റ്റംബർ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബുധനാഴ്ച ദിവസമായി കേട്ടോ, ചില ആളുകൾ ചിലപ്പോൾ ദിവസങ്ങളെ നോക്കില്ല, നമ്മൾ ചിലപ്പോൾ ചരിക്കും എന്താ ഇന്ന് എന്താ ദിവസം എന്ന് നോക്കി പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയായി എന്നുള്ള ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് ഈ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇന്ന് ഞാൻ ഫോണൊക്കെ ഓപ്പൺ ചെയ്ത് ആദ്യം വായിച്ചത് റൂമിയുടെ ഒരു കോട്ടാണ് കേട്ടോ. ചിലർക്കെങ്കിലും അതൊരു ഒരു ഒരു ഒരു സമാധാനം ആശ്വാസം നൽകുന്ന ഒരു കോട്ടായി മാറും എന്ന് വിചാരിക്കുന്നു. ദുഃഖിക്കാതിരിക്കുക, നഷ്ടമായതെല്ലാം മറ്റൊരു രൂപത്തിൽ നിങ്ങളെ തേടിയെത്തും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വിഷമിച്ച് സങ്കടപ്പെട്ട് ഒരു കാര്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു പവറിനെ കൂടെ നഷ്ടപ്പെടുത്തി കളയും. നമ്മളൊരു കാര്യത്തിൻ്റെ ആഴത്തിൽ വിഷമിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു ഒരു ഊർജം കൂടെ നഷ്ടപ്പെടുത്തി കളയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ദുഃഖിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ചില സമയങ്ങൾക്ക് നമുക്ക് ദുഃഖവും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നും പോയൊക്കെ ഇരിക്കും. അപ്പം ദുഃഖിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് അധികം അങ്ങോട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ്. നഷ്ടമായതെല്ലാം മറ്റൊരു രൂപത്തിൽ നമ്മളെ തേടി നമ്മുടെ അടുത്തേക്ക് എത്തും എന്ന് പറയുന്ന ആ ഒരു ഒരു ചെറിയ തോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മെസ്സേജുകൾക്കായിട്ട് വെയിറ്റിംഗ് ആണ്. അങ്ങനെ മെസ്സേജൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ സന്തോഷം അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ മെസ്സേജുകളും വിശേഷങ്ങളും പോരട്ടെ. കൂടെ ഒരു ചെറിയ ചോദ്യം ഞാനിങ്ങനെ നമ്മുടെ കുട്ടികൾക്കായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്, അപ്പം അതിലേക്കൊക്കെ വരുന്നതായിരിക്കും. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. ഇത് നമ്മളുടെ ലോകമാണല്ലോ, അപ്പോൾ ഇത് ഞങ്ങളുടെ ലോകം എന്ന സിനിമയിൽ ഒരു നല്ല പാട്ടുണ്ട്. ആ പാട്ടോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റാണ്. ഇനിയുള്ള ടൈം നമ്മൾ ഒരുമിച്ചാണ് നമ്മുടെ സവാരിയിൽ, മോർണിംഗ് സവാരിയിൽ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുക. കൂടെ നിങ്ങളുടെ ഡി അവൺസിനുള്ള നല്ല നല്ല വിഷസൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പാസ് ചെയ്യാവുന്നതാണ്. മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000 00 917 എന്ന നമ്പറിലേക്ക്. കേട്ട് നമുക്കൊരുമിച്ച് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

ഹൈവേ മൂവിയിൽ സ്വർണലത പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6:16 ആണ്. മോർണിംഗ് സവാരി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ 2 ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. എല്ലാവരുടെയും നല്ല മെസ്സേജുകളൊക്കെ എനിക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരെ ഒന്ന് നമ്മുടെ മെസ്സേജ് ബോക്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകളും കാര്യങ്ങളിലേക്കും ഒന്ന് പെട്ടെന്ന് നമുക്ക് എന്നിട്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇഫ്തിഹാറുദ്ദീൻ, മീരാൻ ഖാൻ, അങ്ങനെ പ്രഭുജി, തത്ത, അങ്ങനെ എല്ലാവരുടെയും മണികണ്ഠൻ, രവിശങ്കർ ജി ഗുഡ് മോർണിംഗ് പറയുന്നു. എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകൾ ഇങ്ങനെ വന്നിരിക്കുന്ന സമയമാണ്. അങ്കിത് അർപ്പിത് ജിയോടെ മെസ്സേജ് ഉണ്ട്. അൻസൽ ഹബീബ് മോർണിംഗ് പറയുന്നു. റിയാസ് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ കൂർഗിൽ നിന്നും വിഷ് ചെയ്യുന്നുണ്ട്. റോസ് ഫാമിലിയുടെ മോർണിംഗ് മെസ്സേജ്, ഓർവിൽ ആൻഡ് എവ്ലിൻ എല്ലാവരും എത്തിയിട്ടുണ്ട്. അജി പറയുന്നത് എല്ലാവർക്കും വളരെ ഡിഫറൻ്റായ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യാൻ ഈ ജീവിതത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കി കോപ്പി അടിച്ചാൽ ഉത്തരം തെറ്റിപ്പോവും. അതുകൊണ്ട് വിഷമിക്കേണ്ട, ക്വസ്റ്റ്യൻ ഇട്ട് സാറിന് നമ്മുടെ കപ്പാസിറ്റി അറിയാം. ഒരു നല്ല ദിനം വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ടാണ് അജി ജേക്കബിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ചെറിയ ചോദ്യത്തിലേക്ക് പോവുകയാണേ. വളരെ സിമ്പിളായൊരു ചോദ്യം. സ്കൂൾ ബസ് സ്റ്റോറീസിൽ പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം അയക്കാൻ പറ്റും. അപ്പോൾ ചോദ്യം വളരെ സിമ്പിളാണ്. ആപ്പിളിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരെന്താണ്? ആപ്പിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഉത്തരം ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം ഇന്നലെയൊക്കെ നിങ്ങളത് ശ്രദ്ധിച്ചു പോയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പേര് എനിക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് അയച്ചോളൂ. ആപ്പിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. രാജേഷ് അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജിസൽ ആൻഡ് ജിയാൻ മോർണിംഗ് മെസ്സേജ് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജിസലും ജിയാനും എത്തിയിട്ടുള്ളത്. അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്തിട്ടുണ്ട്. റിജി വയനാട്, ഹലോ നിസ ഗുഡ് മോർണിംഗ്, സുഖ അല്ലേ? ഓ അടിപൊളി, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. റിജി വയനാട്, അമാൽഡ ഐമലിന അവരുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. റൈദിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, റൈദ് ഇ കെ നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. ജോസഫ് അന്നംകുട്ടിയുടെ ഒരു പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് ഉള്ളത്. ഇന്നത്തെ പ്രഭാതത്തിൽ ജോസഫ് എഴുതി വെച്ച ചെറിയൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു. ഈ ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നിനോട് പ്രണയത്തിലാകേണ്ടിയിരിക്കുന്നു. പുസ്തകങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ സൗഹൃദങ്ങളോടായിരിക്കാം, സംഗീതത്തോടായിരിക്കാം, ജീവിതത്തോടായിരിക്കാം, എന്തെങ്കിലും ഒന്നിനെ ആഴത്തിൽ സ്നേഹിക്കാതെ ഒരാൾക്കും അല്ലെങ്കിൽ പ്രണയിക്കാതെ ഒരാൾക്കും നീണ്ടു നിൽക്കുന്ന സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ലെന്ന് തോന്നുന്നു എന്ന് പറയുന്ന അദ്ദേഹം വായിച്ച ഒരു വരികളാണ് നമ്മളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസം അടുത്തടുത്ത പുസ്തകങ്ങളിലെ ശ്രദ്ധിക്കുന്ന നല്ല നല്ല കോഡ്സും കാര്യങ്ങളൊക്കെ റഷീദ് ഇ കെ ഷെയർ ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് മുജീബാണ്. ഗുഡ് മോർണിംഗ് നീ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മുജീബ്. നെക്സ്റ്റ് ഫൈസൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് ഫൈസലിൻ്റെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ഒരു കുറിപ്പാണ് നമുക്ക് എഴുതി അയച്ചിട്ടുള്ളത്. ചില മാറ്റങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പഠിക്കണം. ചില നഷ്ടങ്ങളെ പുഞ്ചിരിയോടെ അതിജീവിക്കാൻ പഠിക്കണം. ചില അകൽച്ചകളെ പരാതികളില്ലാതെ സ്നേഹത്തോടെ അംഗീകരിക്കാനും പഠിക്കണം. കാരണം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ പഠിച്ചേ മതിയാകും. നല്ല കുറിപ്പല്ലേ. ചില പറഞ്ഞപോലെ ചില അകൽച്ചകളെ പരാതികളില്ലാതെ സ്നേഹത്തോടെ അംഗീകരിക്കാനും പഠിക്കണം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എല്ലാവരും അതിലേക്ക് എത്തുക എന്നുള്ളത് ഡൗട്ടാണെങ്കിൽ പോലും അത് വളരെ നല്ലൊരു പോയിന്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫൈസൽ വലപ്പാടാണ് ആ ഒരു മോർണിംഗ് കോട്ട് അയച്ചു വന്നത്. ശ്രീജയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ശ്രീജ. നെക്സ്റ്റ് അനൂപിൻ്റെ മെസ്സേജാണ്. ആഹാ, ഒന്നല്ല, കുറച്ചധികം ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ഓക്കെ, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അമ്മയ്യ, ആര്യൻ, എഡ്വേർഡ്, അദിത്, ആരാധ്യ. ഓ, എല്ലാവരും സ്കൂളിലേക്ക് പോവാണ്. ഭവൻസിലേക്ക് പോകുന്ന വഴിയെല്ലാം നമുക്ക് ഫോട്ടോ അയച്ച് തന്നിട്ടുള്ളത്. അടിപൊളി, എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. ഓ, എനിക്ക് വയ്യ, എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും. അടിപൊളി, നല്ലൊരു ഫോട്ടോ, നല്ലൊരു ക്യൂട്ട് ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു യാത്രയിലുള്ള അമ്മയെക്കുട്ടി, ആര്യൻ, എഡ്വേർഡ്, അദിത്, ആരാധ്യക്കുട്ടി എല്ലാവർക്കും കൂടെ, ആ ഒരു ഫുൾ ഫാമിലിക്കും, ആ ഒരു എല്ലാവർക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം സ്പെഷ്യലി അറിയിക്കുന്നു കേട്ടോ. ദാ റൈറ്റ് ആൻസേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്കിതും അർപ്പിതും അത് സ്റ്റാർട്ടിയുടെ ആ ഒരു ഫുൾ ഫാമിലിക്കും, ആ ഒരു എല്ലാവർക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം സ്പെഷ്യലി അറിയിക്കുന്നു കേട്ടോ. ദാ റൈറ്റ് ആൻസേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്കിതും അർപ്പിതും

കറക്റ്റ് എന്താണ് എന്നുള്ളതാണ് ഇന്ന് ചോദിക്കാനായിട്ടുള്ള ചോദ്യം. ഈ ഒരു ചോദ്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ ഞാൻ സ്പെഷ്യലി നമ്മുടെ കുട്ടീസിനെ ആണെങ്കിലും പേരൻസിനെയൊക്കെ ആണെങ്കിലും ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. 4ാം തീയതിയാണ് ആ ഒരു പ്രോഗ്രാം, വെള്ളിയാഴ്ചയാണ് നടക്കാനായിട്ട് പോകുന്നത്. ഒരു 9 മണിയോടുകൂടി നമ്മുടെ റിയാദ മെഡിക്കൽ സെൻറ്ററിൽ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് നമ്മൾ ഒരുക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട്, ഗെയിമുകളിലൂടെ അവർക്ക് അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഗെയിംസും അവർക്കുള്ള കുറച്ച് സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് ആ ഒരു ഫ്രൈഡേ മോർണിംഗ് നമ്മൾ നന്നായിട്ടൊന്ന് കുട്ടികൾക്കൊപ്പം തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളെ പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, വയസ്സും കൂടി ഉണ്ട് കേട്ടോ, ഏജ് എന്ന് പറയുന്നത് 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 5000917 എന്ന നമ്പറിലേക്ക് BTS എന്നത് വാട്സപ്പ് ചെയ്താൽ മതി. 5000917 എന്ന നമ്പറിലേക്ക് BTS എന്നൊന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്നാലും ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബാണ് നമ്മൾ റിയാദ മെഡിക്കൽ സെൻറ്ററിൽ ഒരുക്കുന്നത്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിലേക്കുള്ള ഒരു അവസരം ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. BTS എന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ, നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്ത പാട്ടിലേക്ക്, ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് നമ്മളിതാ കേൾക്കുന്നു.

0: 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: This is Aishwarya Lakshmi. You're listening to Radio Suno 91.7.
1: Radio Suno

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഇനിയും എത്താനായിട്ടുണ്ട്. നമ്മുടെ ലൂക്കിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ലൂക്ക് ഭവൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ലൂക്ക്. നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത് മിന്നൂസാണ്. ഐ ഹോപ്പ് എവ്രി വൺ ഹാവ് എ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ആൻസറൊക്കെ അയച്ചിട്ടാണ് മിന്നൂസിൻ്റെ മോർണിംഗ് മെസ്സേജ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എയ്തൻ എവ്ലിൻ എസ്ഖാൻ എം ഇ എസ്സിൽ നിന്നും അവർ ഫുൾ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാണ്, ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഷബാനയുടെ മെസ്സേജാണ്. ഓക്കെ, നമ്മുടെ ആഹിലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ആഹിലിൻ്റെ ഒരു അടിപൊളി ഫോട്ടോ, ഒരു നല്ല ഫോട്ടോ, സന്തോഷമായിട്ടുള്ള സമാധാനമായിട്ടുള്ളൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആഹിൽ ഹാരോണാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് ആഹിലിന് നമ്മൾ പറയുന്നു. നെക്സ്റ്റ് അനൂപിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആര്യൻ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അടിപൊളി. ശ്യാംലാലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശ്യാംലാൽ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ അയച്ചിട്ട് നമ്മുടെ ലിറ്റിൽ ഫ്ലവറും ലിയോണും ആണ്. ബിർള എന്നാണ് അവരുടെ മെസ്സേജ് വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂൾ മൊവൈദർ ഡിയോൺ ജോ മനോജ്, ഡാൻ ജോ മനോജ്, ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ റൈറ്റ് ആൻസറും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. എനിക്കൊന്ന് അവർ ഈ അടുത്ത് മെസ്സേജ് അയച്ചു തുടങ്ങിയ മക്കൾസ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഡിയോൺ ജോ മനോജ് ആൻഡ് ഡാൻ ജോ മനോജ്, പേരടിപൊളി കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സൂര്യദർശാണ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അക്ഷരയും അക്ഷജും റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേട്ട് തുടങ്ങുന്ന കൂട്ടുകാർക്കും ശരി ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. വളരെ സിമ്പിളായൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ, ഇതാരാണിത് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ മുഹമ്മദ് ജഷാൻ ആ ഒരു ടീമാണെന്ന് തോന്നുന്നു ഒന്നുകൂടി ചോദിച്ചിരിക്കുന്നതെന്ന് കരുതുന്നു. ആ ഓക്കെ, ആഡം ഇസ ജഷാൻ എല്ലാവരും എം ഇ എസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. ഒരാൾ ബാക്കിൽ നിന്ന് ഡൗട്ട് അടിച്ച് നോക്കുന്നുണ്ട്, ഇപ്പം എന്തിനാണ് ഈ ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ബാക്കിലിരിക്കുന്ന ആൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫ്രണ്ടിരിക്കുന്ന ആൾ ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റായിട്ടുള്ള ലുക്കിലിരുന്നിട്ടാണ് ഫോട്ടോ തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ് കേട്ടോ. ആപ്പിൾ അറിയാവല്ലോ, ആപ്പിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരെന്താണ്? അതാണ് ചോദ്യം. ആപ്പിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആഡം ഇസ ജഷാൻ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ ഉത്തരം. അറിയില്ല എന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ട് തന്നെ ആ ഒരു ആളുടെ മുഖവും ഒക്കെ ഒന്ന് കണ്ടോളൂ. ആ പേരൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് അദ്ദേഹം ആ ഒരു റോളിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റ സെർച്ചിൽ എന്നതൊക്കെ കാണാൻ പറ്റുമല്ലോ. ജസ്റ്റ് അതുകൂടിയൊക്കെ ഒന്ന് വായിച്ച് പോയിക്കോളൂ കേട്ടോ. ഫിറോസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഫിറോസ്. ജോസഫ് ജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും നൈക്കയും നിയാനുമാണ്. ഐഡിയിലാണ് അവർ പഠിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് സ്പെഷ്യലി പറയുന്നു. റിഷാൽ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഐഷക്കുട്ടിയാണ് റിഷാലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു റൈറ്റ് ആൻസർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ആരുടെയെങ്കിലും പേരിലേക്ക് ഞാൻ എത്താനായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഇതുവരേക്കുള്ള പേരുകളൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ജൂലി മരിയ ആൻഡ് ജെയിൻ മരിയ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അവരുടെയും ശരി ഉത്തരം എനിക്കിവിടെ കിട്ടി നിൽക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പം ചോദ്യം ഇപ്പം കേട്ട് തുടങ്ങുന്നവർക്ക് വായിക്കാവുന്നതാണ്. ആപ്പിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരെന്താണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടതും അത്യാവശ്യമാണല്ലോ. കുട്ടികളാണെങ്കിലൊക്കെ ആ ഒരു പേരറിഞ്ഞു പോകുന്നതും ആരാണെന്ന് അറിയുന്നതും എപ്പോഴാണ് അദ്ദേഹം ആ റോളിലേക്ക് എത്തിയത് എന്നറിയുന്നതും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യത്തിലേക്കും വന്നിട്ടുണ്ടായിരുന്നത്. സജീഷ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് സജീഷ്. ലൂക്ക് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അടിപൊളി. നെക്സ്റ്റ് സജീഷ് മോഹൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ നെയ്ക്കയും നിയാനും റൈറ്റ് ആൻസർ അയച്ചു തരുന്നുണ്ട്. അടിപൊളി. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളും സ്പെഷ്യലി നിങ്ങളുടെ ഡി എം വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസ് ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ഒന്ന് ഇപ്പം തന്നെ അയച്ചിടാവുന്നതാണ് കേട്ടോ. ദർശന്ത് അങ്ങനെ തന്നെയല്ലേ പേര്, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ദർശന്ത്, ദർശാന്ത് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തോ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതെന്താന്ന് അവർക്ക് കറക്റ്റായി മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, എനിവേ റൈറ്റ് ആൻസർ ആണ് കേട്ടോ ദാസിന്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചിരിക്കുന്നത്. ഐദിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ഐദ്. നെക്സ്റ്റ് റൈറ്റ് ആൻസർ അയക്കുന്നത് നമ്മളുടെ ആഡം ഇസാ ജഷാൻ, കറക്റ്റ് ആണ് കേട്ടോ, റൈറ്റ് ആണ് അയക്കുന്നത്. സുരയ്യയുടെ അക്കൗണ്ടിൽ നിന്നും മീ സുരയ്യ എന്ന് പറഞ്ഞ സുർമയ്യ, ഓക്കെ ഓക്കെ അങ്ങനെയാണല്ലേ, ഓക്കെ അടിപൊളി. ആളുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മളുടെ ജൂലി മരിയ ആൻഡ് ജെയിൻ മരിയ, ഒരു ഫോട്ടോ ആണെന്ന് തോന്നുന്നു അവർ അയച്ചിട്ടുണ്ട്, ഞാൻ അത് ഓപ്പണായി വരുന്നേ ഉള്ളൂ കേട്ടോ, നോക്കാമേ. പിന്നെ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് ഫസ്ലു എൻ കെയുടെ അക്കൗണ്ടിൽ നിന്നും അമീൻ അമാൻ, എം ഇ എസ് ഇന്ത്യൻ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ അടിപൊളി. പഴയ ഓൾഡ് സിഇഒ ആരായിരുന്നു, ന്യൂ സിഇഒ ആരാണ്, അതൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി കേട്ടോ. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കി പോകുന്നതും നല്ലതാണ്. ഓക്കെ, ഇതാ ഫോട്ടോ വന്നല്ലോ, ഓണം ഫോട്ടോസ് ആണല്ലോ. ജൂലി മരിയ ജെയിൻ മരിയ വിത്ത് ഹിസ് ബ്രദർ ജസ്ലിൻ ഇൻ ഓണം വൈബ്, അടിപൊളി. നല്ല നല്ല അറ്റയറിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എല്ലാവരും മൂന്ന് പേരുടെ ഒരു അടിപൊളി ഫോട്ടോ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഓണമൊക്കെ നിങ്ങൾ തകർത്തു എന്ന് മനസ്സിലാക്കി. ഓക്കെ, നെക്സ്റ്റ് റോബിൻ്റെ മെസ്സേജാണ്, നമ്മുടെ റീവ് ജനീലിയ ഡിയോൺ ആൻഡ് ഡേർലി, അവരുടെ മെസ്സേജ്, വെരി ഗുഡ് മോർണിംഗ്. അവർക്ക് എല്ലാവർക്കും ഫുൾ ഫാമിലിക്കും നമ്മൾ പറയുന്നു. തൊമ്മിയുടെ അമ്മ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. പ്രിൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇയാൻ ഇവ ഇസ എത്തുന്നു, ഫിഫ്ത് ഗ്രേഡാണ്, രാജഗിരിയിലാണ് അവർ പഠിക്കുന്നത്. നെക്സ്റ്റ് നിഷാദ് നിസുവിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. യംഷി നസീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയക്കുന്നത് ഫൈസാൻ ആൻഡ് ഷസിൻ ആണ് ആ ഒരു റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുള്ളത്. സുർമയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്, ശരിയല്ലേ, തെറ്റിയിട്ടുണ്ടോ? ഓക്കെ, തെറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്കൊരു ഓടിയിട്ടാലും മതി, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു, ഇപ്പം പറഞ്ഞത് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ, ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. ആപ്പിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പോൾ ആരാണ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരങ്ങൾ പോരട്ടെ 5000917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട് ഹരിശങ്കറൊക്കെ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ക്യൂൻ മൂവിയിലെ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. മോർണിംഗ് സവാരി, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6th തമ്പുരാൻ എം ജി ശ്രീകുമാർ
5: ഖത്തറിൽ ലൈവ് ആയി.
4: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എല്ലാവരുടെയും ഉത്തരങ്ങൾ അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. മനോജും മാനവും മെസ്സേജ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ആയിട്ട് തന്നെ അവരും അയച്ചു തന്നിട്ടുണ്ട്. ഹെബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ ഒരു ഓണവും കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ടുള്ള ഓണം സെലിബ്രേഷൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി അത്തപ്പൂക്കളാണല്ലോ, കൊള്ളാലോ അടിപൊളി. അപ്പോൾ രണ്ടുപേർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. ഹെബിനും വൈഫിനും നല്ലൊരു ഫോട്ടോ ആണ് അയച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ജാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ നമ്മുടെ ഇനാര ജാസ്ബിൻ ആണ് അയക്കുന്നത് കേട്ടോ. ഗ്രേഡ് 3 MES ല് പഠിക്കുകയാണ്, അടിപൊളി. നെക്സ്റ്റ് നമ്മുടെ നട്ടാശക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, ഗ്രേഡ് 3 B. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ജാസിമിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അബാനും ബയാനും ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, കറക്റ്റാണ് അയക്കുന്നത്. ഡെറിക്കിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. സൈറ ഡെറിക്കാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അഹമ്മദിൻ്റെ മെസ്സേജാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അഹമ്മദ് ഷരീഫ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും കുറച്ചധികം പേരുടെ പേരുകൾ കൂടി എനിക്കിവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയമാണ്. അവരുടെ പേരുകളിലേക്ക് കൂടി ഒന്ന് പോകാനായിട്ടുണ്ട്. പേരുകൾ ഇങ്ങനെയാണ്: അമീൻ ഷരീഫ്, അമാൻ ഷരീഫ്, അംന ഷരീഫ്, അമാന ഷരീഫ്. കറക്റ്റാണല്ലോ അല്ലേ, എല്ലാവരുടെയും പേരുകൾ കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ എന്തായാലും റൈറ്റ് ആയിട്ട് തന്നെയാണ് അവർ അയച്ചു തന്നിരിക്കുന്നത്. ബിജു, അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. മുഹമ്മദ് ആഷിഖിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫാത്തിമ ജൻസ, ഐന മറിയം, മുഹമ്മദ്, MES കോളേജ്. അടിപൊളി പാട്ട് വേണമെന്ന് പറയുന്നുണ്ട്. അടുത്തൊരു പുതിയ പാട്ടാണ് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വേണമെങ്കിൽ അതൊരു അടിപൊളി പാട്ടിലേക്ക് നമുക്ക് മാറ്റാം, കുഴപ്പമില്ല, സെറ്റാക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് റേഡിയോ സനോ, ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് രാമൻ്റെ മെസ്സേജുണ്ട്. മണി മച്ചിങ്ങൾ, അദ്ദേഹത്തിൻ്റെ മെസ്സേജുണ്ട്. വിജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് റേഡിയോ സനോ ബൈ സ്വാസ്തിക ആൻഡ് രാംദേവ്. അടിപൊളി, ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. രാംദേവ് ഭയങ്കര ആക്റ്റീവാണെന്ന് തോന്നുന്നല്ലോ. എന്തായാലും നല്ലൊരു ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ കൂടി രണ്ടുപേരുടെയും അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഹംസക്കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. അവരുടെ ടീമിൻ്റെ ഓണം വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് സുലൈമാൻജിയുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആരാണ് എന്നുള്ളത് പേരിങ്ങനെ ഒരു ചേട്ടനൊക്കെ കുട്ടിയാണ് ഉത്തരം അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ലെഞ്ചുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിച്ചത് ആപ്പിളിൻ്റെ പുതിയ സിഇഒയുടെ പേരെന്താണ് എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉത്തരം എല്ലാവരും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അധികമൊന്നും പോകേണ്ട ആവശ്യം വന്നില്ല. ജോൺ ടേർണസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ആപ്പിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചുമതലയേറ്റിട്ടുള്ളത്. ഇനിയിപ്പോൾ ആപ്പിളിൻ്റെ ഭാവി പ്രോജക്റ്റുകളുടെയൊക്കെ ഒരു അമരക്കാരനായിട്ട് അദ്ദേഹമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബാക്കി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളതിങ്ങനെ നമ്മളും ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹെബിൻ ചോദിക്കുന്നത് ഖലീഫ മൂവിയിലെ പാട്ടല്ലേ, ഒരു അടിപൊളി പാട്ട് ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു അടിപൊളി പാട്ടിലേക്ക് പോയാലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു ഒരു ഒരു വിഷസ് കൂടിയുണ്ട്. ഇന്ന് 40-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പാക്കിംഗ് ഇൻചാർജ് ഡിയോജന് ഒരാശംസ അറിയിക്കാമോ? സുഫോക്ക് ഇൻ്റർനാഷണൽ ടീംസ്. നമുക്ക് മെസ്സേജ് അയക്കുന്ന ഡിയോജൻ തന്നെയാണോ, അദ്ദേഹത്തിൻ്റെയാണോ ബർത്ത്ഡേ? ആണെങ്കിൽ വളരെ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ, ഒത്തിരി സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നു. വിഷസ് പറയുന്നത് സക്കീർ, ലൈസം, അർജുൻ, അസ്ലം എല്ലാവരും ചേർന്നിട്ടാണ്. വളരെ സ്പെഷ്യലായിട്ട് നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

അഭിജാനിക്സിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ജംഷീർ പറയുന്നു, ഗുഡ് മോർണിംഗ് കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു എന്ന് പറയുന്നു. സലീഷിന്റെ മെസ്സേജ് ഉണ്ട്, ഹായ് സുനോ, എല്ലാ നല്ല കൂട്ടുകാർക്കും ശുഭദിനം പറയുന്നു. ഗൈസ ഫാത്തിമ, ത്രിഷിക ലക്ഷ്മി, ത്രിജൽ മഹേശ്വർ, അതിഥി പാർവതി ആൻഡ് അഭിമന്യു സിദ്ധാർത്ഥ്. ഭവൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് ഉള്ളത്. എല്ലാവരും ഭയങ്കര ക്യൂട്ടായിട്ടിരുന്ന് ചിരിക്കുന്ന ഒരു ഫോട്ടോ, നല്ല ഫോട്ടോ കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടുവേ. നല്ലൊരു ക്യൂട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്താ കുറച്ചധികം സ്നേഹം ഇങ്ങനെ തിരിച്ച് അവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി സൂപ്പർ, നല്ല ഫോട്ടോ കാണുമ്പോൾ ഒരു സന്തോഷം നമുക്കും തോന്നുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും പേരും വെറൈറ്റി ആണല്ലോ. ഗൈസ ഫാത്തിമ, ത്രിഷിക ലക്ഷ്മി, ത്രിജൽ മഹേശ്വർ, അതിഥി പാർവതി ആൻഡ് അഭിമന്യു സിദ്ധാർത്ഥ്. ഒരു ഒരു ഒരു ഒരു ഒരു നായകനൊക്കെ കൊടുക്കാവുന്ന പേരല്ല, അല്ലെങ്കിൽ ഒരു വില്ലനൊക്കെ കൊടുക്കാവുന്ന പേരാണ്. ത്രിജൽ മഹേശ്വർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കിടിലം പേരുകളും വന്നിട്ടുണ്ട്. സിജോ വർഗീസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് സിജോ. മണ്ണിക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അവരുടെ ഓണം സെലിബ്രേഷൻ്റെ ടൈമിലെ ഫോട്ടോസും ഫാമിലി ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. സാജിദ് പറയുന്നത്, പ്ലീസ് പ്ലേ ദ സോങ് ഓക്കെ, നമ്മുടെ ബെത്ലഹേമിലെ. അത് ഞാൻ ഇന്നലെയും കൂടെ അത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അത് പ്ലേ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കട്ടെ. ഇപ്പം എന്തായാലും ഒരു അടിപൊളി പാട്ടിലേക്ക് നമുക്ക് പോകാം. അതിനുശേഷം ചോദ്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത മണിക്കൂറിൽ, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സായ് അഭയങ്കർ ആളാണല്ലോ ഒരു സെൻസേഷൻ എന്ന് പറയുന്നത്. അപ്പം സായ് അഭയങ്കർ സോങ് ആണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റാണ്. മോർണിംഗ് സവാരിയിൽ ഞെന്നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കൂട്ടുകൂടാം ബാക്കി വിഷസൊക്കെ കൃത്യം 7 മണി കഴിയുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ.

0: ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: കണ്മണി പൂവേ, കണ്ണാടി പൂവേ.
4: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.
0: യു ആർ ലിസണിംഗ് ടു
1: Morning Safari. Only on Radio Suno 91.7 FM.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സെപ്റ്റംബർ 2nd ബുധനാഴ്ച ദിവസമാണ്. കുറച്ചുപേരുടെ വിഷസിലേക്ക് കൂടി വരാനായിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷാബുക്കയ്ക്കൊരു വിഷസ് പറയാമോ എന്ന് ചോദിക്കുന്നു. ജംഷിയാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്.

0: അപ്പോ ഷാബുവിന് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ബാബു ആണ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. കൂടെ തന്നെ അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് നിസ, സുഖാണോ എന്ന് ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. മോർണിംഗ് സവാരിക്കൊപ്പം പതിവ് പോലെ ഞങ്ങൾ ഉണ്ടിട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ സിക്ക് ലീവ് കഴിഞ്ഞ് തിരികെ ജോയിൻ ചെയ്ത അൻസയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെക്കണേ. മെസ്സേജ് അയക്കുന്നത് സനിലേഷും ഷിഹാബും ശിൽപയും മിസാജയും ചേർന്നിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അൻസ ലീവൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ബാക്കി പണികളൊക്കെ മുന്നോട്ട് പോകട്ടെ, ഗംഭീരമായിട്ട് പോകട്ടെ. അപ്പോൾ ആ ഫുൾ ടീമിന് നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ടിക്കറ്റുകളൊക്കെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയമാണല്ലോ.
1: And the sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: ഇനി ദിവസങ്ങളില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എം ജി ശ്രീകുമാർ ഖത്തറിലേക്ക് എത്താനായിട്ട് പോകുന്നു. അപ്പം നമ്മുടെ ചോദ്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ, സമ്മാനമായിട്ട് സ്വന്തമാക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പം ഇന്നത്തെ ചോദ്യം ഞാനൊന്ന് പ്ലേ ചെയ്യുവാണ്. ഞാനൊരു പാട്ടിൻ്റെ ഒരു ചെറിയ പോർഷൻ പ്ലേ ചെയ്തതിന് ശേഷം ആ ലാസ്റ്റ് പോർഷനിൽ വരുന്ന വരിയാണ് ഇന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു ഓഡിയോ പോർഷൻ പ്ലേ ചെയ്യാം, അതിനുശേഷം ഞാൻ ആ ഒരു ചോദ്യം കുറച്ചുകൂടി ക്ലിയർ ആക്കി തരാം കേട്ടോ. ഈ ആശ്രമത്തിലെ എന്ന് പറഞ്ഞതിന് ശേഷമുള്ള അടുത്ത വരി എന്താണെന്നറിയാമോ? ഒറ്റ വരി മതി കേട്ടോ, ഒരു ഫുൾ വരികൾ വേണമെന്നില്ല. ജസ്റ്റ് അതിന് ശേഷമുള്ള അടുത്ത വരി എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്നുകൂടെ കേട്ടോളൂ. ആശ്രമത്തിൽ എന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ആ ഒരു വരി എന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ആ വരി കിട്ടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചിട്ടോളൂ 5000097 എന്ന നമ്പറിലേക്ക്. ഒന്നുകൂടി പ്ലേ ചെയ്യാൻ തോന്നുന്നു അല്ലേ. ഈ ആശ്രമത്തിൻ എന്നതിന് ശേഷം ഒരു വരി വരുന്നുണ്ട്, ആ വരി ഏതാണ്? ഒരൊറ്റ വേർഡ് നിങ്ങൾക്ക് അയച്ചിടാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. അർഷദിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ടുഡേ മൈ അലിയൻ കുഞ്ഞു എന്നാണോ പേര് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ആളുടെ ബർത്ത്ഡേ ആണ്, പ്ലീസ് വിഷ് ഹിം എന്ന് പറയുന്നു. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ് വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുവിന് അറിയിക്കുന്നു. അർഷദാണ് ഈ ഒരു വിഷസ് പറഞ്ഞിട്ടുള്ളത്. അജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ദാ ഉത്തരങ്ങളുടെ ഒരു ഒരു കുത്തൊഴുക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാവരുടെയും ഉത്തരങ്ങൾ പോരട്ടെ. 5000097 എന്ന നമ്പറിലേക്ക്. കൂടെ തന്നെ നിങ്ങളുടെ നമ്പർ നാട്ടിലെ നമ്പർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആൻസർ അയക്കുന്നതിൻ്റെ കൂടെ നിങ്ങളെ ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൂടി വെക്കാനായിട്ട് കൂടി ഓർമ്മപ്പെടുത്തുന്നു. റിനീഷ്, നിങ്ങൾക്ക് കൊഞ്ച ഓവറാ തെരിയില്ലയാ? റിനീഷ് ഇങ്ങനെ രസമായിട്ട് എനിക്ക് മറുപടികളൊക്കെ അയച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. 5000097 എന്ന നമ്പറിലേക്ക്. ഇതിനുശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പം കേട്ടു തുടങ്ങുന്നത് ഉസ്താദ് ഹോട്ടൽ മൂവിയിലെ പാട്ടാണ്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റാണ്.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
2: സ്കൂളും തുറന്ന് തിരക്കുമായി.
3: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
2: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
3: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
2: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
4: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
5: Safari, world class shopping experience, Doha, Qatar.
6: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
7: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
6: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
8: ഹലോ, ഞാൻ അനുസിതാര.
9: യു ആർ ലിസ്ണിംഗ് ടു
8: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

അടിപൊളിയായിട്ട് എല്ലാവരുടെയും ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ 19 മിനിറ്റ് ആണ്. September 2 ബുധനാഴ്ച ദിവസമാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് വളരെ കൗതുകമുള്ളൊരു ഒരു പ്രത്യേകത ഇന്ന് കണ്ടു കേട്ടോ. നോക്കി പോകുന്ന സമയത്ത് ഇന്ന് വേൾഡ് കോക്കനട്ട് ഡേ ആണ്. അങ്ങനെ ഒരു ഡേ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അത് നമ്മൾ നോക്കി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലോക നാളികേര ദിനം എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട് എന്നുള്ളതാണ്. ലോകത്തുടനീളമുള്ള ഇതുപോലെ നാളികേരങ്ങളുടെ മേഖലയുടെ ആ ഒരു വികസനമൊക്കെ സാധ്യമാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് September 2 എന്ന് പറയുന്നത് ലോക നാളികേര ദിനമായിട്ട് ആചരിക്കുന്നത്. അതായത് കേരവൃക്ഷത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ആ ഒരു അവബോധം സൃഷ്ടിക്കുക, തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുക, സംരക്ഷിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു നാളികേര ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. 2009 മുതലാണ് ഇങ്ങനൊരു ഒരു ഐഡിയ വരുന്നത്. ഇങ്ങനെ ഒരു ദിവസം ആചരിക്കാം എന്ന് പറയുന്ന ഒരു ചിന്തയൊക്കെ വരുന്നത് 2009 മുതലാണ്. പ്രധാനമായിട്ടും തെങ്ങ് കൃഷി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സംഘടനയാണ് ഇത്തരത്തിലൊരു ദിനത്തിലേക്കൊക്കെ ഉള്ള ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 1988 ആ ഒരു സമയത്ത് നാളികേരത്തിൻ്റെ വലിയ വൻ വിലയിടിവ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു. കർഷകർ കുറച്ച് ദുരിതത്തിലൊക്കെ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ആ സമയത്താണ്, അതായത് നാളികേര കൃഷി ചെയ്യാനായിട്ട് അധികം ആരും മുന്നോട്ട് വരാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്താണ് ഇങ്ങനെയൊരു ദിവസം ആഘോഷിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ദിവസം കൂടുതൽ അവബോധം എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഇങ്ങനൊരു ദിവസത്തെ തന്നെ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാം എന്ന് പറയുന്ന ചിന്തയോടുകൂടിയാണ് September 2 ലോക നാളികേര ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിക്കപ്പെട്ടത്. അപ്പം അങ്ങനെ ഒരു ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് ഒരു ചെറിയ ചോദ്യം കൂടി. തെങ്ങ് എന്ന് പറയുന്ന പേരിൽ നമ്മുടെ നാട്ടിൽ സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടല്ലേ. അങ്ങനെ ഇന്ന് ചോദിച്ച് ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് പറയാം തെങ്ങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. എൻ്റെ മനസ്സിലേക്ക് ഒരു സ്ഥലത്തിൻ്റെ പേരേ വരുന്നുള്ളൂ. എനിക്കൊന്ന് വളരെ കുറച്ച് സ്ഥലങ്ങളെ ഉള്ളെന്ന് തോന്നുന്നു. ആ ഒരു തെങ്ങ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങളെ ഉണ്ടാവാൻ സാധ്യതയുള്ളെന്ന് തോന്നുന്നു. ഏതായാലും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറയണേ. ദാ ബൈജു ആണ് ആദ്യം എനിക്ക് സ്ഥലങ്ങൾ അയച്ചു തന്നിരുന്നു. ഏതായാലും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറയണേ. ദാ ബൈജു ആണ് ആദ്യം എനിക്ക്

ചെയ്യാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജിൽ അവശേഷങ്ങൾ പറയുന്ന ടൈമിൽ ഞാൻ ആ ഒരു സ്ഥലങ്ങളുടെ പേരുകളിലേക്ക് വരാം. അതിന് മുൻപായിട്ട് എന്തായാലും നാളികേര ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് പറ്റിയൊരു പാട്ടൊക്കെ അന്വേഷിച്ച് പോകണ്ടേ? അങ്ങനെ അന്വേഷിച്ച് പോയ സമയത്ത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ ഒരു പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ദാസേട്ടൻ സുജാത ചേച്ചി ചേർന്ന് പാടിയ ഒരു നല്ല പാട്ട്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ.

0: സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റിയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
1: GCI accredited Riyada Medical Center. Ella divasavum ningalkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
0: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more clean.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: ഇന്ന് വേൾഡ് കോക്കനട്ട് ഡേ ആണ്, അതായത് നാളികേര ദിനം എന്ന് മനോഹരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സമയം 7 കഴിഞ്ഞ് 29 ആണ്. നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന കാര്യം, ഈ ഒരു തെങ്ങ് എന്ന് പറയുന്ന വേർഡിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലപ്പേരുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള എത്രമാത്രം സ്ഥലപ്പേരുകൾ കണ്ടെത്താൻ പറ്റും, കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ഒരുപാട് പേര് അത്തരത്തിലുള്ള പേരുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചന്ദ്രൂസി 1000 തെങ്ങ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ പ്രശാന്ത് പറയുന്നത് 6 തെങ്ങ് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, കണ്ണൂർ ഭാഗത്തെ ഒരു സ്ഥലമാണെന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് അബ്ദുൽ സത്താർ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് 1000 തെങ്ങ് ഓച്ചിറ ഭാഗത്തുള്ള പ്രദേശമാണ് എന്നാണ് ആൾ പറഞ്ഞു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് അരുണിൻ്റെ മെസ്സേജ് തെങ്ങണ എന്ന് പറയുന്ന സ്ഥലം, അത് കോട്ടയം ജില്ലയിലാണ് ആ ഒരു സ്ഥലമുള്ളത്. ജിനീഷിൻ്റെ മെസ്സേജ് ഉണ്ട് 1000 തെങ്ങ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ജിനീഷ് പറയുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് തെങ്ങണ തന്നെയാണ്, ചങ്ങനാശ്ശേരി ഉള്ള ആ ഒരു ഏരിയ ആണത്. ഓക്കെ, ഇത് എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ആളുടെ പേര് എനിക്കിവിടെ ഫിസിയോ എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ, പേര് ആളെ മെൻഷൻ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ജയരാജ് സോമരാജനാണ് മെസ്സേജ്. 1000 തെങ്ങ് തെങ്ങമം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. തെങ്ങമം എന്ന് പറയുന്ന സ്ഥലത്തെയും കുറച്ച് മുമ്പ് നമുക്ക് ആദ്യം മെസ്സേജ് അയച്ച ആൾ തന്നെ അദ്ദേഹവും ഈ തെങ്ങമം എന്ന് പറയുന്ന സ്ഥലത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഷബീർ അഹമ്മദ് തെങ്ങണ പറഞ്ഞിട്ടുണ്ട്. ചങ്ങനാശ്ശേരി, എല്ലാവരും ഇന്ന് ചങ്ങനാശ്ശേരി ഭാഗത്തേക്കാണ് പോയിരിക്കുന്നുണ്ട്. തെങ്ങണ ജെറിയും തെങ്ങണ പറയുന്നു. നെക്സ്റ്റ് 5 തെങ്ങ് തിരുവനന്തപുരത്തെ ആ ഒരു ഇത്. തെങ്ങമം പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെ, അത് നമ്മുടെ ബൈജു, അദ്ദേഹമാണ് ആദ്യം ആ തെങ്ങമോ 5 തെങ്ങോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. തെങ്ങമം എന്ന് പറയുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലാണ്, 5 തെങ്ങ് ട്രിവാൻഡ്രത്താണ്. നെക്സ്റ്റ് അൻസലിൻ്റെ മെസ്സേജ് ഉണ്ട്, കേരളം എന്ന് തന്നെ പറയുന്നു. കോഴിക്കോട് ജില്ലയിലെ തെങ്ങടക്കടവ് അങ്ങനൊരു സ്ഥലമുണ്ടല്ലേ, റംഷീദാണ് പറയുന്നത്. കോഴിക്കോട് തെങ്ങടക്കടവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എറണാകുളം ജില്ലയിൽ തെങ്ങോട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടെന്നും പറയുന്നു. തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് ഒറ്റത്തെങ്ങ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ 1000 തെങ്ങ് ബീച്ച് അതെല്ലാവരും പറഞ്ഞു, ഓച്ചിറ ഭാഗത്തെ ആ ഒരു സ്ഥലത്തെ. ലഞ്ചുവും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അജയുടെ മെസ്സേജ് 1000 തെങ്ങ്, 5 തെങ്ങ്, തെങ്ങമം, അങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് ഈ ഒരു ഇത്രയും പേരുകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അതിൽ കൂടുതൽ പേരുകൾ ഇല്ലാന്ന് തോന്നുന്നു. നിസാറിന്റെ മെസ്സേജും ഉണ്ട്, ചാവക്കാട് ഭാഗത്തെ ഒരു ഒറ്റത്തെങ്ങ് ആ ഒരു പ്രദേശത്തെ പറയുന്നു. ജസ്റ്റ് ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്, തമിഴ്നാട് തേങ്ങാപട്ടണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. അത് സോണിയാണ് ആ ഒരു പേര് കണ്ടുപിടിച്ചത്. റൌഫ് കെ റഫീഖ് ഉണ്ട്, ചാവക്കാട് ഭാഗത്തെ ഒറ്റത്തെങ്ങിനെ പറയുന്നു. റിജേഷ് ഒറ്റത്തെങ്ങ് കണ്ണൂരും ഉണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി. അപ്പം കണ്ണൂരും ഉണ്ട്, ചാവക്കാട് ഭാഗത്തും ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് നാളികേരത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള പാട്ടാണ് എന്നോട് രാജ്മൽ ചോദിക്കുന്നത്. അനിൽ മായയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് കൂടി പറയുന്നു ഈ ഒരു ടൈമിൽ. ഒപ്പം തന്നെ ഈ നമുക്ക് തോന്നുന്ന ഇത്ര ഇത്ര മാത്രം സ്ഥലപ്പേരുകളാണുള്ളത്, അതിൽ കൂടുതൽ സ്ഥലപ്പേരുകൾ വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് ഇന്ന് നാളികേര ദിനമായതുകൊണ്ട് തന്നെ ആ ഒരു വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഓഫീസിലാണെങ്കിലും ഒക്കെ തന്നെ ചിലപ്പം കുറച്ച് തിരക്കിലും അല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ടും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഒക്കെ നമ്മുടെ ഓഫീസ് വർക്കുകളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ റേഡിയോ സോണോ ടീം നിങ്ങളുടെ ഓഫീസിലേക്ക് വന്ന് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ച് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കത്തില്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനൊരു സജഷൻ നിങ്ങൾക്ക് ഓഫീസിൽ വെക്കാൻ പറ്റുവാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000 എന്ന നമ്പറിലേക്ക് നമ്മൾക്കൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാപ്പിനെസ് ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് റേഡിയോ സോണോ ടീം വരുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് സമയം നമുക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മളിപ്പോൾ കേട്ടുപോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മറുപടികൾ ഞങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഫീസുകളിലുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ പറയാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെൻഷൻ ചെയ്യുക. ഹാപ്പിനെസ് ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ടീം നിങ്ങളുടെ ഓഫീസിലേക്ക് എത്തി കുറച്ച് സമയം നമുക്കൊന്ന് അടിച്ചു പൊളിച്ചൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. മൊഴി എന്ന സിനിമയിലെ ബൽറാം അദ്ദേഹം പാടിയൊരു ഭയങ്കര നല്ല പാട്ടാണ്. ഈ പാട്ടിന് ഭയങ്കര വരികളൊക്കെ ഭയങ്കര സ്വീറ്റ്, നമ്മളെ കുറേ ചിന്തിപ്പിക്കുന്ന നല്ല വരികളാണ് കേട്ടോ. ഈ പാട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ഈ പാട്ടിൻ്റെ വരികളുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഈ വരി ശ്രദ്ധിച്ച് ഈ പാട്ടൊന്ന് ആസ്വദിച്ചോളൂ. നമ്മൾ നല്ല സമാധാനമായിട്ട് ആസ്വദിച്ചു പോകാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയൊരു ട്രാക്കാണ് ഇനി മോർണിംഗ് സവാരിയിൽ വരുന്നത്. കേൾക്കാം മൊഴിയിലെ കാട്രിൻ മൊഴി.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
3: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ സമ്മിറ്റ് ഡോട്ട് കോം.
4: ഹായ് നമസ്കാരം, ഞാനിന്ന് സ്വന്തം അപ്പം ചേർക്കാണ്. നമ്മുടെ സ്വന്തം ഖത്തറിലെ റേഡിയോ സിനിമ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
3: you're സമയം 7 കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ട് പോകുന്ന ടൈമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ഈ തൊഴിൽ തട്ടിപ്പുകൾക്കെതിരെയും അല്ലെങ്കിൽ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കെതിരെയൊക്കെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മുടെ അധികൃതർ നമുക്ക് വളരെ കൃത്യമായിട്ട് നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആകർഷകമായ പരസ്യങ്ങളൊക്കെ നൽകി സേവനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ലൈസൻസ് ഇല്ലാത്ത സംഘങ്ങളൊക്കെ സജീവമാണെന്നും അപ്പോൾ അത്തരം കെണികളിൽ നമ്മൾ വീണു പോകരുതെന്നും ഉള്ള കാര്യങ്ങൾ മന്ത്രാലയം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വ്യാജ വ്യക്തികൾക്കോ അല്ലെങ്കിൽ അംഗീകാരമില്ലാത്ത ഏജൻസികൾക്കോ ഒന്നും പണം നൽകരുത്. സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപേക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ കരാറുകളിൽ ഏർപ്പെടുന്നതിന് മുൻപോ ഏജൻസിയുടെ ലൈസൻസ് നിലവിലുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യങ്ങൾ കൂടി അധികൃതർ വളരെ കൃത്യമായിട്ട് നമ്മളോട് നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പോകുന്നു. പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നൽകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ നമ്മളും ഒരു ജാഗ്രതയും നമ്മളുടെ ഒരു ശ്രദ്ധയും ഒക്കെ വലിയ രീതിയിൽ കൊടുക്കാം എന്നുകൂടി ഈ ഒരു ടൈമിൽ സ്പെഷ്യലി ഒന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ മണിക്കൂറിൽ ഓർമ്മപ്പെടുത്തിയ പോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിന് ഒരു എക്സ്ട്രാ കെയർ നൽകാം എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മുടെ റിയാദ മെഡിക്കൽ സെൻറ്ററും ഒലിവ് സിനോ റേഡിയോ നെറ്റ്വർക്കും ചേർന്നിട്ട് ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് പറയുന്നൊരു ഇവൻറ്റ് സംഘടിപ്പിക്കുകയാണ്. അത് വെള്ളിയാഴ്ച രാവിലെ 9 നടക്കാനായിട്ട് പോകുന്നത് റിയാദ മെഡിക്കൽ സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും. 7 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസും സമ്മാനങ്ങളും ഒക്കെ അവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം നമുക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS എന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന പാട്ട് ഹരികൃഷ്ണൻസ് മൂവിയിൽ നിന്നും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൈസെല്ലിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണം എപ്പോഴേക്ക് നടക്കുക?
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
0: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
4: ഹേയ്, സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക്.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ MG ശ്രീകുമാർ
5: ഖത്തറിൽ ലൈവ് ആയി.
1: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് MG ലൈവ് സെപ്റ്റംബർ 4 QNCC.

സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് Radio Suno 90

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
6: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6th തമ്പുരാൻ എം ജി ശ്രീകുമാർ
7: ഖത്തറിൽ ലൈവായി.
6: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4 Marry.com.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
7: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
8: യു ആർ ലിസണിംഗ് ടു 91.7 റേഡിയോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're
6: home. Suno. Updates.
7: Suno Updates leke swagatham. Updateകളുമായി നിസ. സെപ്റ്റംബർ മാസത്തിൽ ഖത്തറിൽ മിതമായ കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം. തൊഴിൽ തട്ടിപ്പുകൾക്കെതിരെയും വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കെതിരെയും ജാഗ്രതാ നിർദ്ദേശവുമായി തൊഴിൽ മന്ത്രാലയം. ആകർഷകമായ പരസ്യങ്ങൾ നൽകി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ലൈസൻസ് ഇല്ലാത്ത സംഘങ്ങൾ സജീവമാണെന്നും ഇത്തരം കെണികളിൽ വീഴരുതെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നു. വ്യാജ വ്യക്തികൾക്കോ അംഗീകാരമില്ലാത്ത ഏജൻസികൾക്കോ പണം നൽകരുത്. സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപേക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ കരാറുകളിൽ ഏർപ്പെടുന്നതിന് മുൻപോ ഏജൻസിയുടെ ലൈസൻസ് നിലവിലുണ്ടോ എന്ന് ഉറപ്പു വരുത്തുക. അണ്ടർ 19 ഹാൻഡ്ബോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കി ഖത്തർ. ഫൈനലിൽ ബഹ്റിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ എംബസി ICBFമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് സെപ്റ്റംബർ 4 ഏഷ്യൻ ടൗണിലുള്ള ഇമാറ ഹെൽത്ത് കെയറിൽ നടക്കും. പാസ്പോർട്ട് പുതുക്കൽ, അറ്റസ്റ്റേഷൻ, PCC സേവനങ്ങൾ, മറ്റ് എംബസി സേവനങ്ങൾ എന്നിവയ്ക്ക് സൗകര്യമുണ്ടായിരിക്കും. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെയാണ് ക്യാമ്പെങ്കിലും രാവിലെ 7:30 മുതൽ തന്നെ ഓൺലൈനിൽ അപേക്ഷ പൂരിപ്പിക്കുന്നതിനുള്ള സഹായം ലഭ്യമായിരിക്കും. സേവനങ്ങൾ ആവശ്യമുള്ളവർ ആവശ്യമായ രേഖകളുടെ പകർപ്പുകൾ കൊണ്ടുവരണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾ 7724594 എന്ന നമ്പറിലോ 6624247 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. സെപ്റ്റംബർ 13, 15, 17 തീയതികളിൽ നടക്കാൻ പോകുന്ന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഇടവേളയ്ക്ക് ശേഷം മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ തിരിച്ചെത്തി.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 2 ബുധനാഴ്ച ദിവസമാണ്. ഈ സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് ചൂടിന്റെ കാര്യത്തിൽ ഒരു കുറവാണോ കൂടുതലാണോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സുഖകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ പതുക്കെ വരും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സെപ്റ്റംബറിൽ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു മിതമായ കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്താനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് അപ്ഡേറ്റുകളിലൂടെ തന്നെ നമുക്ക് അറിയാനും മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ വരും സമയങ്ങളിൽ കുറച്ചുകൂടെ സുഖമുള്ളൊരു ഒരു ക്ലൈമറ്റിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നമ്മളിങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ.
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: അങ്ങനെ അതിഗംഭീരമായിട്ട് ആ ഒരു ദിവസത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ടിക്കറ്റുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ടിക്കറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ സ്വന്താക്കാനുള്ള അവസരമുണ്ട്. ഇന്നലെ നമ്മൾ ചോദിച്ചത് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയിലെ പാട്ടായിരുന്നു. ആ പാട്ടിന് അതിഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് നിങ്ങളെല്ലാവരും തകർപ്പനായിട്ട് മെസ്സേജുകളിലൂടെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ പാട്ട് ഇന്നലെ കണക്റ്റായ ഒരുപാട് പേരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇന്നത്തെ ചോദ്യം എന്താണ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ ചോദ്യം റെഡിയാണ്. ഇനി ഞാനൊരു ഒരു ചെറിയൊരു ഓഡിയോ വേർഷൻ കേൾപ്പിക്കും. ഇതിൽ നിന്നും ഒരു വേർഡാണ് നിങ്ങൾ കണ്ടുപിടിച്ച് എനിക്ക് അയച്ചു തരേണ്ടത്. അതായത് ഞാൻ ഈ ഒരു ഓഡിയോ വേർഷൻ നിങ്ങളെ കേൾപ്പിക്കാം, അതിനുശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. ഇതാ ഒന്ന് കേട്ടോളൂ കേട്ടോ. ഈ ആശ്രമത്തിൽ എന്ന് പറഞ്ഞതിന് ശേഷമുള്ള അടുത്ത വാക്ക് എന്താണ്, അല്ലെങ്കിൽ അടുത്ത വരി ഏതാണ് എന്നുള്ളതാണ് നിങ്ങളൊന്ന് മെസ്സേജിൽ അയക്കേണ്ടത്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ റൈറ്റ് ആയിട്ടുള്ള ആ ഒരു വരി അയച്ചു തരാവുന്നതാണ്. ഒന്നുകൂടി ഞാൻ ആ ഒരു പോർഷൻ ഒന്ന് കേൾപ്പിക്കുക കേട്ടോ. അടുത്ത വരി എന്താണ് പെട്ടെന്ന് അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക്. ഇനി എന്തായാലും നമ്മൾ അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോവാണ്. ഒപ്പം സിനിമയുടെ ആ ഒരു ബോളിവുഡ് വേർഷൻ വരാനായിട്ട് പോവാണ്. അതിലെ പാട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടാണ്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു പുതിയ പാട്ടിലേക്ക്, പ്രീതം മ്യൂസിക് ചെയ്ത പാട്ട്.

0: 101.7 FM.
1: Qatar's happiness frequency.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: ഗോദ മൂവിയിലെ പാട്ടാണ് കേട്ടത്. ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഒന്ന് വാവ് എന്ന് പറഞ്ഞേ. അത് കഴിയുമ്പോ ഈ പാട്ട് ഇങ്ങനെ പാട്ട് പ്ലേ ആവും, നമ്മളിങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കും, അപ്പത്തേക്ക് ഇങ്ങനെ ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരും. അതൊരു ട്രെൻഡായിട്ട് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: ശരിക്കും പറഞ്ഞാല് ഈ പാട്ടുകള് ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ കേട്ട് പോകുന്നു എന്നുള്ളതെങ്കിലും പിന്നീട് അത് വീണ്ടും വരുന്ന സമയത്ത്
0: പല വേറെ ടൈപ്പിലേക്ക് വരുന്ന സമയത്താണ്.
1: ബെത്ലഹേമിലെ യവന കഥയിലെ പാട്ട് എന്താ ട്രെൻഡ്?
0: അതെ, ചിലപ്പോ ആ സിനിമ റിലീസായിരുന്നെങ്കിൽ പോലും കിട്ടാൻ.
1: എനിക്കൊന്ന് അന്ന എന്ന് പറയുന്ന ഒരു മൂവിയാണ്. അത് മാത്രല്ല, ഇപ്പൊ അരവിന്ദ് സ്വാമിന്റെ
0: മുഖവും നായിക ഇന്നയാളായിരുന്നു. അപ്പം അവര് തമ്മിലുള്ള മുഖമൊക്കെ വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സും
1: വീഡിയോസും ഒരുപാട് വരുന്നുണ്ട്.
0: അതെ, അത് മാത്രല്ല, ഇന്നലെ കണ്ട ഒരു വീഡിയോയ്ക്ക് അകത്ത് ജസ്റ്റിന്റെ ആദ്യത്തെ ആള് വേർപെട്ട് പോവാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അത് ജീന എന്നുള്ള ക്യാരക്ടറാണ്. അപ്പൊ അത് അവര് തമ്മിൽ ഒന്നിച്ചാൽ എങ്ങനെയായിരിക്കും, അപ്പൊ അവരുടെ ലൈഫ് എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടുത്തൊരു വീഡിയോ. ആളുകളുടെ എന്താ പറയാ, ക്രിയേറ്റിവിറ്റി വേറെ ഏതോ എങ്കിലും പോയിട്ട്.
1: നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സാത്തുക്കുടി തന്നെ.
0: ആ അതന്നെ, ഞാൻ എന്നിട്ട് ഇന്നലെ ആരോടാ സംസാരിച്ചത്, പാർവതി നായിക നടാശയായിട്ടുള്ള അഭിനയിച്ച കുട്ടിയുണ്ടല്ലോ, അപ്പൊ ആ കുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ സാത്തുക്കുടി എന്താന്ന് അവർക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ ട്രെൻഡ് ആവാൻ പോകുന്ന അടുത്ത ഐറ്റം ഈ ഫുൾജാർ സോഡയൊക്കെ പോലെ സാത്തുക്കുടി ആവാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും ഒക്കെ സാത്തുക്കുടിക്ക് ഇറക്കാം.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത നമ്മള് ചിലപ്പോ പറയത്തില്ലേ, നമ്മൾ അധികം ചിന്തിക്കാത്ത ഒരു ദിവസമാണ്, ഇന്ന് വേൾഡ് കോക്കനട്ട് ഡേ ആണ്. അങ്ങനെ ഒരു പ്രത്യേകത പറയുന്ന പോലെയുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളൊരു പ്രത്യേകത ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ.
1: അല്ല, എനിക്ക് തന്നെ ഈ കോക്കനട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് തൃശ്ശൂരിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: കാരണം തേങ്ങ എന്നുള്ളൊരു രീതിയില്,
1: തേങ്ങ എന്ന് പറയില്ല,
0: നാളികേരം. ശരി, കടയിൽ പോയിട്ട് അവര് നാളികേരം എന്നാണ് പറയാ.
1: ഇതെന്ത് നാളികേര, ചെറുതുള്ള തേങ്ങ.
0: ശരിയാണ്, തേങ്ങ എന്ന് പറയുന്നത് നാളികേരം എന്നാണ് കൂടുതൽ പറയുന്നത്. എന്തുകൊണ്ട് എന്തിട്ട് തേങ്ങ എന്ന് പറയുകയും ചെയ്യും എന്ന്. ഞങ്ങളുടെ ഭാഗത്ത് ആരും കടയിൽ പോയിട്ട് നാളികേരം എന്ന് പറയാറില്ല, തേങ്ങ എന്ന് തന്നെ പറയാറുള്ളു. അങ്ങനെ ഉള്ള പ്രാദേശിക വ്യത്യാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. പ്രാദേശിക വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തില് ഈ പറഞ്ഞപോലെ ഈ ഒരു ഓണക്കാലം കഴിയുന്ന സമയത്ത് എല്ലാ തവണയും എല്ലാവർക്കും അറിയാം ഒരു ടീം ഖത്തറിലേക്ക് എപ്പോഴും എത്താറുണ്ട്.
1: തീർച്ചയായിട്ടും M4 മാരി നമ്മുടെ ഖത്തറിലേക്ക് എത്തുകയാണ്. അപ്പൊ എന്തായാലും സോൾമേറ്റിന്റെ സീസൺ 4 നമ്മൾ വീണ്ടും എത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം M4 മാരി ആ ഒരു ടീം ഇവിടെ എത്തുന്ന സമയത്ത് നമ്മളുടെ ഗ്യാദറിംഗ് ഉണ്ടാവാറുണ്ട്. ഭയങ്കര രസമാണ് ടീം വരുന്ന സമയത്ത്, നമുക്ക് ഭയങ്കര രസമാണ്.
0: തീർച്ചയായിട്ടും ഓണത്തിന്റെ ഫീൽ അങ്ങോട്ട് പോകുന്നില്ല, ഓണത്തിന്റെ ഫീലിൽ തന്നെയായിരിക്കും നമ്മൾ ഉണ്ടാവുക.
1: ഓക്കെ, അപ്പൊ M4 മാരിയിൽ നിന്നുള്ള ടീം ഖത്തറിലേക്ക് എത്തുകയാണ്. എന്തിനാണ് അവർ വരുന്നതെന്ന് വെച്ചാൽ സോൾമേറ്റ്സിനെ
0: കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ. അതെ, തീർച്ചയായിട്ടും. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ടീം ഖത്തറിലേക്ക് എത്തുന്ന സമയത്ത് September 11 IBIS ദോഹയിൽ വെച്ചിട്ടായിരിക്കും ആ ടീമിനെ നേരിൽ കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവുക.
1: അതായത് ഇപ്പോ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വിവാഹം അതിലേക്ക് എത്തുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ മക്കളുടെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് മാതാപിതാക്കൾക്ക് ചെല്ലാം, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർക്ക് ചെല്ലാം,
0: ഫ്രണ്ട്സിന് പോകാം,
1: അപ്പൊ M4 മാരിയിലൂടെ ഒരു വിവാഹം, അത് പല ആളുകളുണ്ട്, ഇപ്പൊ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന പല ആളുകളുണ്ട്. അപ്പൊ ആ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ IBIS വന്നാൽ അവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.
0: 4 മുതൽ 9 വരെ M4 മാരി ടീമിനെ അവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് നേരിട്ട് കാണാം. നിങ്ങൾക്ക് പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മാച്ച് മേക്കിംഗ് സർവീസുകളെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ മറക്കരുത്, September 11 ആ ഒരു ദിവസം. അതോടൊപ്പം തന്നെ M4 മാരി ത്രൂ ആണ് നിങ്ങൾ കല്യാണം കഴിച്ചത് എന്നുണ്ടെങ്കിൽ
1: നിങ്ങൾ കല്യാണം കഴിച്ചതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചതെങ്കിൽ,
0: അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും
1: M4 മാരി കുടുംബമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ,
0: അതെ,
1: നിങ്ങൾക്കും മെസ്സേജുകൾ അയക്കാം കേട്ടോ.
0: അതെ, 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾ M4 മാരി ത്രൂ ആണ് കല്യാണം കഴിച്ചത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ M4 മാരി ത്രൂ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാം അല്ലേ.
1: ഓക്കെ, മെസ്സേജ് അയച്ചിട്ട് M4 മാരി അല്ലെങ്കിൽ സോൾമേറ്റ് season 4 എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജുകൾ അയച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നൊന്നും കൂടാം.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ M4 മാരി എന്നോ അല്ലെങ്കിൽ സോൾമേറ്റ് എന്നോ നിങ്ങൾക്ക് എളുപ്പം എങ്ങനെയാണോ
1: അത് ടൈപ്പ് ചെയ്ത് അയച്ചോ കേട്ടോ.
0: 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു. റസ്മല ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് തേങ്ങ പറയുന്നത്?
1: തൃശ്ശൂരാരനാ.
0: ഓക്കെ, അപ്പൊ ഏതായാലും ബാക്കി വിശേഷങ്ങളിലേക്കും ബാക്കി അപ്ഡേറ്റ്സിലേക്കും വരുന്നതിന് മുമ്പായിട്ട് ഒരു കിഡ്ഡിലൻ പാട്ടിലേക്ക്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: Back to school seasonil kuttigalude aarogyathinum hygieneum oru extra care nalgam. Rayada Medical Centrum Olive Suno Radio Networkum orukkunnu Back to School Junior Care Club. September 4 velliyazhcha raavile 9 mani mudal 11 mani vare 7 mudal 10 vayassu vareulla kuttikalkkayi Rayada Medical Centril Back to School Junior Care Club. Kuttikale pangedippikkan aagrahikkunnavarkku 5000917 enna numberilekku BTS Junior Care Club enna WhatsApp cheyyam. Brought to you by Riyada Medical Center.
2: GCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
3: ഞാൻ നിങ്ങളുടെ ഭാമ.
4: യു ആർ ലിസണിംഗ് ടു
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
5: home. സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കാണ് റേഡിയോ സുനോ 91.7 FM-ൽ മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
6: അബിൻ തോമസിന്റെ മെസ്സേജ് ഉണ്ട്, ഇന്ന് മിഖായലിന്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിലേക്ക് പോകുന്നത്.
5: ഓക്കെ,
6: അപ്പൊ മോർണിംഗിനെ ഒരുങ്ങി ഇങ്ങനെ റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്നതിന്റെ ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ മിഖായലിന് നമ്മളുടെ ഒരു സ്പെഷ്യൽ വിഷസ് പറയുന്നു കേട്ടോ.
5: എല്ലാവിധ ആശംസകളും സന്തോഷമായിട്ട് പോവാ കേട്ടോ.
6: അതെ,
5: ഇനി വൈകുന്നേരം ഉച്ചക്ക് കഴിഞ്ഞ് വരുമ്പോ
6: കരിഞ്ഞരിയരുത്. എന്തായാലും ഗംഭീരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോവുകയാണ്. നമ്മുടെ എംബസി ഒരുക്കുന്ന, ICBFമായി ചേർന്നൊരുക്കുന്ന സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് സെപ്റ്റംബർ 4 നടക്കാനായിട്ട് പോവുകയാണ്. രാവിലെ 9 സ്റ്റാർട്ട് ചെയ്ത് 11 വരെ ആയിരിക്കും ഈ ഒരു ക്യാമ്പും കാര്യങ്ങളും സംഘടിപ്പിക്കുന്നത്. പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ, PCC സേവനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ സേവനങ്ങൾ അവിടെ ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പം ആവശ്യമുള്ള രേഖകളുമായിട്ട് നമ്മൾ അവിടേക്ക് എത്തുന്ന ആളുകൾ എത്തണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 7:30 തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഫില്ലിങ്ങിനായിട്ട്, അസിസ്റ്റൻസ് ഓഫ് ഫോർ ഓൺലൈൻ ഫോം ഫില്ലിങ്ങിനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരിക്കും. 7:30 അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുണ്ട്, ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ഇങ്ങനെയാണ്, 7724 5945 ഇതൊരു നമ്പറാണ്. 7724 5945 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ 6626247 എന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.
5: ഓക്കെ, അപ്പൊ എന്തായാലും കോൺസുലർ സേവനങ്ങളാണ്, ICBF ആണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പരമാവധി രേഖകളുമായിട്ട് തന്നെ അവിടേക്ക് പോവുക. അതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ, നിങ്ങൾക്ക് എന്ത് സർവീസ് ആണ് ആവശ്യമുള്ളത്, അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും, അതുകൂടെ കൊണ്ടുപോവുക എന്നുകൂടി ഓർമ്മപ്പെടുത്താണ് കേട്ടോ.
6: ഓക്കെ, ആ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് ഹൈഡൻസിക്കുമായിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.
5: ഓക്കെ, ഇപ്പൊ നമ്മൾ എടക്കാട് ബെറ്റാലിയന്റെ കൂടെ പോവാണ്.

0: നിസ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് അത് നിത്യമാമൻ പാടിയ പാട്ടാണ്.
1: അതെ, നമ്മുടെ ഖത്തറിന്റെ ഒരു പാട്ടുകാരിയാണ്,
0: ഖത്തറിന്റെ പാട്ടുകാരിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ശിവപ്രിയനെയും കിട്ടിയിരിക്കുകയാണ്.
1: ശിവപ്രിയ പണ്ടേ നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരിയാണ്, ഒപ്പം കേരളം മുഴുവൻ ശിവപ്രിയ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ.
0: അതാണ്.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി.
1: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുപോകും.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: ഫെജോ.
1: അതെ, തകർപ്പനായിട്ട് കുറെ പാട്ടുകാരെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അല്ലേ?
2: തീർച്ചയായിട്ടും. ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പാട്ടുകാർ ഇങ്ങനെ ആ കാലഘട്ടം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശൈലിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏതൊരു കാലഘട്ടത്തിലും നമ്മൾ എന്താ പറയുന്നത്,
1: ഈ സമയമാണെങ്കിൽ
2: ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ഒരു പാട്ടുകാരൻ, അദ്ദേഹത്തിന്റെ മെലഡി ആണെങ്കിലും ശരി, ഫാസ്റ്റ് സോങ് ആണെങ്കിലും ശരി, എന്താ ആൾ കാണിക്കാം.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ, ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ, പവേർഡ് ബൈ ഫാൽക്കൺ ജിം, മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
1: അങ്ങനെ വിശേഷങ്ങളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. സെപ്റ്റംബർ 4 അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ചോദിച്ച ചോദ്യം വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരുന്നു. ഒരു പാട്ടിന്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അതിന്റെ ഒരു വരി ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് പറയണം. ഈ ഒരു പോർഷൻ ഞങ്ങൾ കേൾപ്പിക്കാം, ഈ ഒരു ഓഡിയോ കേൾപ്പിക്കാം, അതിനുശേഷം ചോദ്യം ഒന്നുകൂടെ പറയാം. കഴിഞ്ഞിട്ട് ഒരു വരിയും കൂടി ഉണ്ട്, അതൊരു യോയിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, ആ വേർഡ് എന്താണ്, ആ വരി എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ മെസ്സേജിൽ പറയേണ്ടത്.
2: ഓക്കെ, അപ്പൊ മെസ്സേജുകൾ അയച്ചാൽ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത് ഈ പ്രോഗ്രാം കാണാനുള്ള എം ജി ലൈവ് സ്കൈ മീഡിയ ഒരുക്കുന്ന പൊന്നോണം പ്രോഗ്രാമിന്റെ ഏറ്റവും ഗ്രാൻഡ് ഫിനാലെ പോലെയായിട്ടാണ് ഇത് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിലേക്കുള്ള എൻട്രിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്.
1: ഓക്കെ, അപ്പൊ വേഗം തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചിട്ടു 5000917 എന്ന നമ്പറിലേക്ക്. ഇപ്പൊ നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുകൂടെ കൂട്ടിമുട്ടും, അതുകൊണ്ട് ഞാൻ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് വരാൻ വേണ്ടി.
2: നിസ്സയുടെ ആ ഒരു കരുതൽ കാണണം. പക്ഷേ നമ്മൾ ആ പാട്ടുകാരെ പറ്റി പറഞ്ഞു, ഞാൻ ആ വഴിക്ക്
1: അപ്പുണ്ണി ആ വഴിക്ക് അങ്ങോട്ട് പോയതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഹൈഡ് ആൻഡ് സീക്ക് പോകുന്നെങ്കിൽ പോട്ടോ.
2: ഓക്കെ, ഹൈഡ് അല്ല, കൺഫ്യൂഷൻ വരും.
1: കൺഫ്യൂഷൻ വരും.
2: എന്താണ് പൊതുജനാഭിപ്രായം?
1: പൊതുജനാഭിപ്രായം എന്താന്ന് നോക്കട്ടെ. കൺഫ്യൂഷൻ വേണോ അതോ ഹൈഡ് ആൻഡ് സീക്ക് വേണോ, രണ്ടും കൂടെ മിക്സ് ആയിട്ട് പോകണോ?
2: അല്ല, എനിക്ക് വന്ന രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വന്നു, കുറച്ച് ഇന്ന് ഇത്തിരി സമയം ഉണ്ടാവുള്ളൂ അപ്പോൾ ഹൈഡ് ആൻഡ് സീക്കിന്.
1: ഓക്കെ
2: ഓക്കെ, അതിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും കേട്ടോ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
8: ഓൺലി ഓൺ റേഡിയോ സുനോ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: ചങ്സ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സെപ്റ്റംബർ 2nd ബുധനാഴ്ച ദിവസം ദ ഹൈഡ് ആൻഡ് സീക്ക് ഫാൻസ് ഇവിടെ വന്ന് ബഹളമാണ് ഞങ്ങളുടെ.
1: ഇതിനൊക്കെ കാരണം ഞാനല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഇതിനൊക്കെ കാരണം ആ പുണ്യാണെന്നുള്ള സത്യം
0: അതെ
1: നിങ്ങൾ മനസ്സിലാക്കുക.
0: ആ ഒരു എന്താ പറയുന്ന ആ ഒരു കുറ്റബോധം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോവാണ്.
1: ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ കടുപ്പമുള്ള സൂചനകളിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല.
0: ഓക്കെ,
1: വളരെ സിമ്പിൾ ആയിട്ടുള്ള സൂചനകളിലേക്ക് നമ്മൾ വരാണ്. ഓക്കെ, ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ഈ സിനിമ റിലീസായ വർഷം നമ്മൾ പറയാണ്. 2002 ഈ സിനിമ റിലീസായത്.
0: അല്പം പഴയതാ ഇല്ലയോ?
1: ആണ്, എന്നാ വിട്ട് എല്ലാവർക്കും അറിയാം.
0: 2002 റിലീസായ ചിത്രം.
1: ഗൗരിയാണ് ഈ സിനിമയിലെ നായിക കഥാപാത്രത്തിന്റെ പേര്.
0: ഗൗരി,
1: ഒരുപാട് ഗൗരിമാരെ പല സിനിമകളിലും.
0: അതെ, ഒത്തിരി ഗൗരിമാരെ മനസ്സിലേക്ക് വരും.
1: ഓക്കെ, ഗൗരി ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അടുത്ത സൂചന പറഞ്ഞ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. ഓക്കെ, അച്യുതൻകുട്ടി ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. കൊറേ അച്യുതൻകുട്ടി കൊറേ സിനിമകളിലുണ്ട്. ആ ധൈര്യത്തിലാണ് ഞാൻ അങ്ങ് എടുത്തത്.
0: അച്യുതൻകുട്ടി
1: ജോമോന്റെ സുവിശേഷം അല്ലല്ല, ജോമോന്റെ സുവിശേഷം അല്ല, ഡി ക്യു ഫിലിം ആണോന്ന് ചോദിക്കുന്നത്. കാരണം ഐ ആം ഗെയിം ഒക്കെ ഇങ്ങനെ ഓണായി നിൽക്കുകയാണല്ലോ
0: ആ സമയത്ത്. നമ്മൾ ആ വഴിക്ക് പോയാലോ
1: എന്ന് വിചാരിച്ചിട്ട്. ഡി ക്യു മൂവി അല്ല. അച്ഛൻ ഉറങ്ങാത്ത വീടല്ല. ഓക്കെ, അൻഫാൽ കറക്റ്റ് ആൻസർ ആണ്. അൻഫാൽ കണ്ടുപിടിച്ചു,
0: വെയിറ്റിംഗ് ആയിരുന്നല്ലോ.
1: അതെ, അംന ഷഹീം റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, രണ്ടുപേർക്കാണ് ഇപ്പം മൂവി ഏതാണെന്നുള്ളത് മനസ്സിലായിട്ടുള്ളത്.
0: അതായത് അത്രയും ജനകീയമായ ഒരു സിനിമയായിരുന്നു എന്നുള്ളത് കൂടി ഒരു അഡീഷണൽ സൂചനയായിട്ട്.
1: അതിന്റെ ഇടയിൽ കൂടെ അപ്പുണ്ണി ഉത്തരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചവർക്ക് ഉത്തരം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അമീൻ, നമ്മുടെ ചോദ്യം 2002 റിലീസായ സിനിമയാണിത്. ഗൗരി ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. അച്യുതൻകുട്ടിയും ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്.
0: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിസ്സിപ്പോ ഇത് പറഞ്ഞല്ലോ, നമ്മുടെ ഐ ആം ഗെയിം മൂവിയുടെ, എനിക്ക് ആ സിനിമയുടെ പ്രൊമോഷൻ രീതി ഭയങ്കര ഇഷ്ടമായി. കാരണം ഇപ്പോഴും അവരത് ആ രീതിക്കാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് നമുക്ക് പേഴ്സണലി ചില ആളുകളെ പറ്റിയിട്ട് ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരുമല്ലോ. ദുൽഖർ പെപ്പേനെ കുറിച്ച് സ്റ്റേജിൽ പറഞ്ഞത്,
1: ഇതാണ് നമ്മുടെ ഹീറോ,
0: ഇതാണ് നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞിട്ട് പെപ്പേ. അപ്പൊ പെപ്പയുടെ ഡ്രസ്സും ഒക്കെ ഭയങ്കര
1: വ്യത്യാസം.
0: എനിക്കിത് കണ്ടുകഴിഞ്ഞപ്പോ ഭയങ്കര
1: സന്തോഷം.
0: ഞാൻ വേഗം ഫോണിൽ മെസ്സേജ് അയച്ചു, അളിയാ പൊളിച്ച്. അപ്പൊ പറഞ്ഞു ഞാൻ വെയിറ്റിംഗ് ആണ്, പടത്തിന് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞപ്പോ. അപ്പൊ ശരിക്കും പറഞ്ഞാല് അവര് ദുൽഖറൊക്കെ ഒരാൾ അങ്ങനെ പറയുമ്പോഴേ ഹൃദയത്തിൽ നിന്നാണ് അത് പറയുന്നത്.
1: ഞങ്ങൾ ഇന്നലെ മാഗ്നി ചെയ്ത സമയത്ത് അത് പറയാറുണ്ട്. ദുൽഖർ എങ്ങനെയാണ് ഓരോരുത്തരെ വിളിച്ച് ഓരോ താരങ്ങളെ, ഇപ്പൊ ഖദിർ ആണെങ്കിലും മിഷ്കിൻ സെയർ ആണെങ്കിലും അല്ലെങ്കിൽ കയാദു ആണെങ്കിലും, അങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട്, വിനയ് ഫോർട്ട്, അങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് ആള് അവരെ കുറിച്ച് പറയുന്നത്.
0: അതായത് അതിൽ തന്നെ പെപ്പേനെ വിളിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്റെ മച്ചൻ
1: അച്ഛൻ.
0: അതെ,
1: അതെ, അവർ ഭയങ്കര സ്നേഹവും അവർ തമ്മിലുള്ള ഒരു ബോണ്ട് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട്
0: മനസ്സിലാക്കാൻ
1: സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഐ ആം ഗെയിമിന് വേണ്ടി നമ്മളും വെയിറ്റിംഗ് ആണ്. ഐ ആം ഗെയിം റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നതായിരിക്കും.
0: ഓക്കെ, കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് ശ്രദ്ധിക്കുക, കാണുക.
1: അതെ,
0: മനോഹരമായ ഒരു അഭിമുഖമാണ്.
1: അതെ, ചെറിയൊരു എന്താ പറയാ, ഈ പറഞ്ഞ പോലെ നമുക്ക് പേഴ്സണലി സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മുഹമ്മദിന്റെയും ഈസയുടെയൊക്കെ കസിനാണ് സ്ക്രിപ്റ്റിൽ ഉള്ള ഒരാള്. അപ്പൊ അദ്ദേഹമാണ് വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നത്.
2: ചെന്നൈ

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: CIA സിനിമ കാണുമ്പോളേ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു മോട്ടിവേഷണൽ ഫാദറിനെ എവിടെ കിട്ടുമോ എന്നുള്ളത്. സിദ്ദിഖ് സാർ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വേഷം ഗംഭീരാണ്. എടാ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പറ്റുവാണെങ്കിൽ നീ ആ കല്യാണം കൂടിയ ചുമത, അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് ദുൽഖറിനെറങ്ങുന്നുണ്ട്. മോട്ടിവേഷൻ ഫാദർ,
1: അതെ, അടിപൊളി മൂവിയായിരുന്നു. അപ്പൊ സിഐയിലെ പാട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്, ഗോപി സുന്ദറിന്റെ മ്യൂസിക് ആയിരുന്നു അത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് മുമ്പ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ടായിരുന്നു.
0: അപ്പൊ
1: അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്
0: കണ്വാശ്രമത്തിൻ
1: എന്താണ്,
0: കാവ്യശകുന്തളയോ,
1: അതായിരുന്നു റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് പേരുടെ ശരി ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ഭാഗ്യശാലികൾക്കായിരിക്കും നമ്മുടെ എം ജി ശ്രീകുമാർ അത് സ്പെഷ്യൽ ഷോ സ്കൈ മീഡിയയും സൗണ്ട് ഓഫ് സൗത്തും ചേർന്നൊരുക്കുന്ന ആ ഒരു പ്രോഗ്രാം കാണാനായിട്ടുള്ള ടിക്കറ്റുകൾ ഭാഗ്യശാലികൾക്ക് അരികിലേക്ക് എത്തുക.
0: ഓക്കെ, അപ്പൊ എന്തായാലും ലക്കി വിന്നേഴ്സിന് ഒരു കോൾ ഇവിടെ നിന്ന് ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് വന്ന് ടിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്യാവുന്നതാണ്, ആ കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ് കേട്ടോ.
1: അതോടൊപ്പം തന്നെ ഇന്നത്തെ റൈറ്റ് ആൻസർ നോക്കി പോകുന്ന സമയത്ത് ഹൈഡ് ആൻഡ് സീക്കിന്റെ റൈറ്റ് ആൻസർ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കല്ല. ഓക്കെ, വേറെ ഏത് സിനിമയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വേൾഡ് കോക്കനട്ട് ഡേ അല്ലേ. അപ്പൊ ഈ കോക്കനട്ട് ഡേ എന്നൊക്കെ അന്വേഷിച്ചു പോയ സമയത്ത് വേറെ സിനിമയൊന്നും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ല. മറ്റേ കല്യാണരാമനാഥ കവിതയൊക്കെയാണ് മനസ്സിലേക്ക്
0: വന്നത്,
1: അതൊക്കെയാണ് മനസ്സിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ നേരെ കല്യാണരാമൻ വഴി ഹൈഡ് ആൻഡ് സീക്കിലേക്ക് ഈ ദിവസത്തെയും കണക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായി നിങ്ങളുടെ ഈ ദിവസം മാറട്ടെ. ഇന്ന് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ പറയുമ്പോൾ ബട്ടർഫ്ലൈസിലെ
1: ആ പാട്ട് തന്നെ അല്ലേ, അതാണ്
0: അതാണ്
1: അതാണ്. അപ്പൊ ഈ പാട്ടിനെ കേട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അല്ലേ.
0: എന്തായാലും

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
2: and
1: Google Podcast.
3: Hey, satak satak satak satak satak satak. Hey.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCCയിൽ.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: Radio Suno 90.

0: ഇന്ത്യയിലെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഇനിയ കാലൈ വരക്കം, സുപ്രഭാതം. എല്ലാവർക്കും ഒരു അടിപൊളി മോർണിംഗ് വിഷസോടുകൂടി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം അല്ലേ? എന്താണെന്ന് അറിയില്ല, ഒരു പോസിറ്റിവിറ്റി ഫീലിംഗ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മേ ബി ആ ഒരു വീക്കെൻഡ് വരാൻ പോകുന്നു, ഒരു സെലിബ്രേഷൻ വരാൻ പോകുന്നു. ആ സെലിബ്രേഷൻ ഭാഗമാകാനായിട്ട് ഇവിടെയുള്ള എല്ലാവരും തന്നെ അതിന് എക്സ്പെക്ട് ചെയ്ത് ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് കാത്തിരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടി ലൈഫ് കുറെ കൂടെ കളർഫുൾ ആക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ലൈഫിൽ ഉണ്ടാവുന്ന ചലഞ്ചസ് ഒക്കെ തന്നെ ചെറിയ ചെറിയ ലെസൺസ് ആയിട്ട് എടുക്കുക. ആ ലെസൺസിൽ നിന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് കൂടി ശ്രമിക്കുക. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി തന്നെ ദാ ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് നല്ല പാട്ടുകളും ഒത്തിരി ഒത്തിരി ഖത്തറിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: suno 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: ഞാൻ

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ്
5: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഹോം ഡെലിവറി

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa. Nesto, all that
1: you need. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM-ൽ. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ലൈഫിൽ കുറേ റീസെറ്റ് പോയിന്റുകളുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതും റീസെറ്റ് ചെയ്യേണ്ട ആ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഈ കൺഫ്യൂഷൻ എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇഫ് യു ആർ കറന്റ്ലി ഗോയിങ് ത്രൂ എ കൺഫ്യൂഷൻ, ആ ഒരു കൺഫ്യൂഷൻ പല രീതിയിലും നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരുപാട് രീതിയിൽ തന്നെ കൺഫ്യൂഷൻ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അത് സോർട്ട് ചെയ്യാനും കൂട്ടുകാരും ചുറ്റും ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. എന്നാൽ കുട്ടികൾക്ക് ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുള്ളത് പോലെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അവർക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ല മീൻസ് നമ്മൾ സപ്പോർട്ട് സിസ്റ്റം ആണെന്നുള്ളത് നമ്മുടെ മനസ്സിലിരുന്നാൽ പോരാ, അത് മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് എത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ സ്കൂളിലോട്ടൊക്കെ തിരിച്ചു പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ബാക്ക് ടു നോർമൽ വരേണ്ടതായിട്ടുണ്ട്. വരുന്ന കാര്യങ്ങളിൽ പലപ്പോഴും റീസെറ്റ് ചെയ്യണമെന്ന് നമ്മൾ അവരുടെ ലൈഫിൽ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ പല എക്സ്പേർട്സും പറയുന്നത് ഈ ഒരു അക്കാഡമിക് ഇയർ എൻഡ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് എന്താണോ ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് മാക്സിമം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് ചിലപ്പോൾ ഹെൽത്ത് റിലേറ്റ് ചെയ്തായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വളരെ മെൻ്റൽ ഹെൽത്ത്, ബോഡി ഹെൽത്ത്, അതേപോലെ തന്നെ എന്തെങ്കിലും പുതിയ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവരിലേക്ക് എത്തിക്കാനായിരിക്കാം. ഇതൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു അക്കാഡമിക് ഇയർ റീസ്റ്റാർട്ട് ടൈമിലാണ്. അപ്പോൾ റീസെർച്ചേഴ്സ് ഈ കാര്യം പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടിമക്കൾസിൻ്റെ ഭാവി മാത്രമല്ല, നമ്മുടെ ആ ഒരു ജനറേഷൻ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഇല്ലാന്ന് വെക്കേണ്ട. ആൻഡ് ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി സന്ദീപാണ് കൂടെയുള്ളത്. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM, Qatar's favorite radio station.
1: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: ചെന്നൈ ബീറ്റ്സ്,
4: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
1: Welcome back to Radio Sonora 91.7 FM Home Delivery Time. സന്ദീപാണ് കൂടെയുള്ളത്. പുതിയൊരു ജനറേഷനെ വാർത്തെടുക്കുന്നതിലും അതിലേക്ക് നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യുന്നതിലും ഒക്കെ തന്നെ നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും ആ റെസ്പോൺസിബിലിറ്റീസ് ചെറുതായിട്ട് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ തന്നെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരുപാട് നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് തന്നെയുണ്ട്. റിയാദ മെഡിക്കൽ സെന്ററും റേഡിയോ സുനോയും കൂടെ ചേർന്ന് നടത്തുന്ന ജൂനിയർ കെയർ ക്ലബ് ഏറ്റവും അടിപൊളിയായിട്ട് സെപ്റ്റംബർ 4 നടക്കാൻ പോവുകയാണ്. നമ്മുടെ കുട്ടികളുടെ ഏജ് 7 to 10 തീർച്ചയായിട്ടും ഈ ഒരു ജൂനിയർ കെയർ ക്ലബിന്റെ ഭാഗമാകാനായിട്ട് സാധിക്കും. ജൂനിയർ കെയർ ക്ലബ് എന്നുള്ള മെസ്സേജ് 5000917 അയച്ചാൽ മാത്രം മതി. റിയാദ മെഡിക്കൽ സെന്ററിൽ വെച്ച് തന്നെയാണ് ഈ ഒരു ഹൈജീൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കെയർ ക്ലബ് നടക്കാൻ പോകുന്നത്. എക്സ്പേർട്ട് അഡ്വൈസ് നൽകാനായിട്ട് എക്സ്പേർട്സ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വേദി നമുക്ക് കിട്ടുമ്പോൾ അത് മിസ് ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട. 5000917 ജൂനിയർ കെയർ ക്ലബ് എന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ഞാൻ വെയിറ്റിംഗ് ആണ് ആ മെസ്സേജിന് വേണ്ടിയിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോളൂ. ആ അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ദമനോഹരമായിട്ടുള്ള ട്രാക്കിലേക്ക് കിടക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ഇത് ഹോം ഡെലിവറി ടൈംസ് എന്നിവയാണ് കൂടെയുള്ളത്. ഒരുപാട് ഇവന്റുകൾ വരുന്നു എന്ന് പറഞ്ഞു പോകുമ്പോൾ ആദ്യം നമ്മൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഗംഭീരമായിട്ടുള്ള ഈവനിങ്ങിന് വേണ്ടിയിട്ട് September 4 MG ലൈവ് ഇൻ കഥ. ചോദ്യം കേൾക്കാൻ എല്ലാവരും റെഡി ആണെന്നറിയാം. ഫോണൊക്കെ എടുത്ത് ഒന്ന് സെറ്റ് ആയിക്കോളൂ. വൈ? ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു ടുഡേയ്സ് ക്വസ്റ്റ്യൻ. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഇവന്റിലേക്കുള്ള എൻട്രി ടിക്കറ്റ്സ് ആണ് എന്ന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ദാ നമ്മുടെ ചോദ്യത്തിലേക്ക്. MG ലൈവ് ഇൻ ഖത്തർ.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോൾഡ് MG ലൈവ് ഇൻ ഖത്തർ, ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ, പവേർഡ് ബൈ ഫാൽക്കൺ ജിം, മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
1: ആസ് എ മ്യൂസീഷ്യൻ, മ്യൂസിക്കിൻ്റെ പല മേഖലകളും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ എല്ലാ പാട്ടുകാരും ശ്രമിക്കാറുണ്ട്. പാട്ട് പാടുക എന്ന് മാത്രമല്ല, മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ അതിൻ്റെ പുറകെ പഠിച്ച് പഠിച്ച് പഠിച്ച് പോകുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകും. അങ്ങനെ പോയി ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയായി മാറി നമ്മുടെ MG ശ്രീകുമാർ. അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. മലയാളം സിനിമയാണ്, ലാലേട്ടിൻ്റെ ഒരു കോമഡി ഫാമിലി എൻ്റർടൈനർ മൂവി. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഈ സിനിമ ഭയങ്കരമായിട്ട് നമ്മളെ ചിരിപ്പിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് നല്ല പാട്ടുകളും സമ്മാനിച്ച സിനിമയാണ്. അതിന് മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് MG ശ്രീകുമാറാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് അറിയേണ്ടത്. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917 വെയിറ്റ് ചെയ്തിരിക്കുക. Why? Because of course our tickets are kaana labikkan povunnu ennariyanayittu. And then question on aaki da ini oru beautiful track like Sandeepaanu koode ullathu on Kathas Happiness Frequency Radio Sono 91.7 FM. Kettu kettu kootu koodam.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
1: Chennai beats.
2: Tamil head of the hour.
3: In the art of podumakkolanda.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
5: ഹോം ഡെലിവറി.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Sona 91.7 FM. Home delivery time. സന്ദീപാണ് കൂടെയുള്ളത്. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, അത് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും കാര്യം മനസ്സിലാവും. വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകണ്ട. നമ്മൾ കാറിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ വെള്ളം ബോട്ടിലായിരിക്കും വെച്ചേക്കുന്നത്. ഈ പെറ്റ് ബോട്ടിൽസ് പുറത്തുനിന്ന് മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്ലാസ്റ്റിക് ആണ് എങ്കിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് മറന്നു പോകണ്ട. വൈ? ബിക്കോസ് അത് വെള്ളം മാക്സിമം നമ്മൾ ചൂട് സമയത്ത് സമ്മർ ടൈമാണ് പീക്കിലാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ വെള്ളത്തിന്റെ മാറ്റാനല്ല, ഈ പ്ലാസ്റ്റിക് ഉരുകാനുള്ള സാധ്യതയും ഒക്കെ തന്നെ നമ്മൾ കണക്കിലെടുക്കണം. അത് പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്, വെള്ളം നമ്മൾ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ആരെങ്കിലും ഒക്കെ വന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കാണ്ട് വെള്ളം തണുത്തിരിക്കുകയായിരിക്കും, നമ്മൾ ചിലപ്പോൾ തലേ ദിവസം മേടിച്ച വെള്ളമായിരിക്കാം. അത് നമ്മൾ അങ്ങനെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കായിരിക്കില്ല നമ്മൾ ആ ഒരു പ്രശ്നം മറ്റുള്ളവരിലേക്ക് പാസ് ഓൺ കൂടി ചെയ്യുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് മാക്സിമം വണ്ടിക്കകത്ത് വെക്കുന്നത് ഒഴിവാക്കുക. വീട്ടിലൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതും അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ ചൂടത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു പക്ഷേ ഈ വെള്ളം അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ആ പ്ലാസ്റ്റിക് കുപ്പി കാരണം മാറാനുള്ള പോസിബിലിറ്റീസ് എക്സ്പേർട്സ് പറയുന്നുണ്ട്. അത് കാരണം നമുക്കൊരു ബോഡിയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ, സ്പെഷ്യലി ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റോടു കൂടി ഞാൻ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എത്താനുള്ള ഉദ്ദേശമാണ്. So I'll be back very soon on Katha's Happiness Frequency. Radio Suno 91.7 FM. Ketu Ketu. Kootu Kooda.

0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെവൻ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈംസ് സന്ദീപാണ് കൂടെയുള്ളത്. എന്തായാലും വെള്ളത്തിൻ്റെ കാര്യവും ആരോഗ്യത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കാറിനകത്ത് വളരെയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ വാട്ടർ ബോട്ടിൽസ് ഒരു സൈഡിൽ നിന്ന് നമുക്ക് മാറ്റിവെക്കാം. അതിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈതർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടിൽസ് അല്ല എന്നുണ്ടെങ്കിൽ കോപ്പർ ബോട്ടിൽസ് ഒക്കെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. അതല്ല ഗ്ലാസ് ബോട്ടിൽസ്, ഗ്ലാസ് ബോട്ടിൽസ് പ്രിഫറബ്ലി വേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചർ ആണ് പുറത്തുള്ളത്. അപ്പോൾ ആ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഈ ഗ്ലാസ് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. വെള്ളവും ഫ്ലൂയിഡല്ല ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ആ ഒരു റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ദേ പറഞ്ഞുകൊണ്ട് തന്നെ കാറിൻ്റെ അകത്ത് സൂക്ഷിക്കുന്ന എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. ശരിക്കും കാറല്ല, ഒരുപാട് പേർക്ക് തന്നെ കാർ എന്നുള്ളത് വീട് തന്നെയാണ്. ഒത്തിരി കാര്യങ്ങൾ ഓഫീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ്, അതേപോലെ പവർ ബാങ്ക്സ്, നമ്മുടെ ചാർജ്, ഇലക്ട്രോണിക് ഡിവൈസസ്, ലാപ്ടോപ്പ്, ഐപാഡ്സ് ഓർ മേ ബി ലൈക്ക് ടാബ്, ഇതൊക്കെ തന്നെ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ബാറ്ററി ഉണ്ട് എന്നുള്ളൊരു കാര്യം മറന്നു പോകരുത്. എക്സ്ട്രാ ഫോൺ, ഒരുപാട് പേർക്ക് തന്നെ എക്സ്ട്രാ ഫോൺ ഉണ്ട്. ഇത് ഡാഷ് ബോർഡിൽ ഇട്ടേക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം പേഴ്സണലി. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. സോ അവരൊക്കെ ചെയ്യുമ്പോൾ രാത്രി സമയങ്ങളിൽ കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു എക്സ്ട്രീം സമ കണ്ടീഷൻ ആ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഒരു കാരണം വെച്ചാലും ബാറ്ററിയുള്ള, ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസുകളും, ഈവൻ ഇറ്റ് ഫിറ്റ് ഇസ് ചെറിയ ബാറ്ററി ആണെങ്കിൽ പോലും ഈ സംഭവങ്ങളൊക്കെ തന്നെ കാറിൽ നിന്ന് ഒഴിവാക്കുക. സമ്മർ ടൈം, വിൻ്റർ ടൈമൊക്കെ ആകുമ്പോൾ കണ്ടിക്കാത്ത നമ്മൾ വെച്ചാലും വലിയ പ്രശ്നമില്ല. രാത്രി സമയത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ വരുമ്പോൾ കാറിൻ്റെ അകത്ത് ഇതൊക്കെ തന്നെ ചെറുതായിട്ടൊന്ന് ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാറും പോവും, ആൻഡ് ഓൾസോ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമ്മുടെ ശ്രദ്ധക്കുറവ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ തള്ളി വിടാണ്ടിരിക്കട്ടെ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
1: Joy Alukas 917 evenings
2: presented by Joy Alukas world's favorite jeweler
3: powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
2: and
4: Marza Hypermarket, be fresh, be you. Visit your nearest store today.
5: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. Once again, welcome back to Radio Zone 91.7 FM. Home delivery time. Sandeep ആണ് കൂടെയുള്ളത്. ലൈഫിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് നമുക്ക് നമ്മുടെ പേരൻസും മുതിർന്നവരൊക്കെ തരാറുണ്ട്. അതേപോലെ നമ്മുടെ ബോഡിയും നമുക്ക് ഇൻഡിക്കേഷൻസ് തരാറുണ്ട്. ഇടയ്ക്ക് ഈ ഗൂസ് ബംസ് വരില്ലേ, നമുക്ക് രോമാഞ്ചം വരുന്നു എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം ശരിക്കും നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നമ്മളിലേക്ക് എത്തിച്ച ഒരു ലെഗസി, ഒരു പാരമ്പര്യം കൂടിയാണ്. ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ, അതല്ല കൂൾഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിനൊരു റിഫ്ലക്സ് ആയിട്ടാണ് ഈ ഒരു ഗൂസ് ബംസ് വരുന്നത്. ഇത് ശരിക്കും ഒരു ടൈനി മസിൽ പുള്ളാണ്, അങ്ങനെ ഒരു ഹെയർ അപ്രൈറ്റ് ആയിട്ട് നിൽക്കാനുള്ള കാര്യം. ഇതാണ് ഇപ്പോൾ എക്സ്പേർട്സ് കണ്ടുപിടിച്ച് നമ്മളിലേക്ക് എത്തിച്ചേക്കുന്ന അപ്ഡേറ്റ്. പലർക്കും ഇതൊരു കൺഫ്യൂഷനാണ്, ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് എത്തിച്ചുകൊണ്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക്. നമ്മൾ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും നമുക്ക് ഈ ഒരു കണ്ണ് ചിമ്മാറ്, കണ്ണ് പടയ്ക്കുക എന്ന് പറയും. അപ്പോൾ ഈ പടയ്ക്കുന്നത് എന്തുകൊണ്ടാണ്, അതെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ, ഇത് യൂഷ്വലി ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നറിയാം. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ബോഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ടുള്ള ഫെറ്റീഗ്, സ്ട്രെസ്, കഫീൻ കണ്ടന്റ് നമ്മൾ കൂടുതൽ എടുക്കുന്നു, പ്രത്യേകിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതെല്ലാം എന്നുണ്ടെങ്കിൽ, എന്താ കോഫി, ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കഫീൻ കണ്ടന്റ് ബോഡിയിൽ കൂടാനുള്ള പോസിബിലിറ്റീസ് അധികമാണ്. അപ്പോൾ അങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഇത് മാത്രമല്ല, ഐ സ്ട്രെയിൻ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ആ ഒരു ഐ ട്വിച്ചിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോമൺ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. അത് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ, സ്ട്രെസ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ അങ്ങനെ കണ്ണ് ട്വിച്ച് ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ അത് പോകാനുള്ള പോസിബിലിറ്റീസ് അധികമാണെന്ന് എക്സ്പേർട്സ് പറയുന്നു. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സംഭവങ്ങൾ ഇതേപോലെ നമ്മുടെ ബോഡി ഇൻഡിക്കേഷൻസ് തരും. അതെന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ഹായ്, ദിസ് ഈസ് റഹ്മാൻ.
6: ഒരു മധുരകിനാവിൻ ലഹരി.
7: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടു.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
5: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
8: ഖത്തറിൽ ലൈവായി.
7: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC-ൽ.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: Action.
2: Mona Dinesha. അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ
3: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ
4: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
6: Malabar Gold and Diamonds. The responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
5: Radio Suno 91.7

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. സന്ദീപ് ആണ് കൂടെയുള്ളത്. നമ്മുടെ ബോഡി നമ്മളിലേക്ക് സിഗ്നൽ ചെയ്യുന്ന ഓരോ സംഭവങ്ങളും തന്നെ, ഹെൽത്ത് കണ്ടീഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ സിറ്റുവേഷനൊക്കെ നമ്മൾ അറിയിക്കാനായിട്ടുള്ള ഓരോ ഇൻഡിക്കേഷൻസ് തന്നെയാണ്. അങ്ങനെ ആ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഈ ഒരു സമയത്ത് ഒരു റീസൺ ഇല്ലെങ്കിലും നമ്മൾ കരയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ബോഡി തരുന്ന ഇൻഡിക്കേഷൻ തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ കണ്ണിന് ഒരു ലൂബ്രിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ, ടിയേഴ്സ് ശരിക്കും പറഞ്ഞാൽ കണ്ണിൻ്റെ ആ ഒരു ലൂബ്രിക്കൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ് കണ്ണ് നമ്മൾ അറിയാണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ഇമോഷൻ ഇല്ലാണ്ട് നമ്മൾ കരയുന്നെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസ് ഇതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇറിറ്റൻസ്, ചെറുതായിട്ടുള്ള പൊടിയോ കാര്യങ്ങളോ കണ്ണിലേക്ക് പോയാലാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻ ഒന്നും ഇല്ലെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ആ ഒരു ലൂബ്രിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു ടിയർ ഷെഡിങ് ഉണ്ടാവുക. ദാറ്റ് ഈസ് അനദർ അപ്ഡേറ്റ്. ഇനി ഇതല്ലാണ്ട് പലപ്പോഴും വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് നേരം നമ്മൾ കിച്ചണിൽ നിന്ന് യൂട്ടൻസിൽസ് ഒക്കെ വാഷ് ചെയ്യുമ്പം, അതുമല്ല കാറൊക്കെ കഴുകുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഫിംഗർ ടിപ്സിലായിട്ട് തിരിച്ച് നോക്കുമ്പോൾ ആ ഒരു ഫ്ലഷുള്ള സൈഡിൽ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് സ്കിന്നൊക്കെ കുറച്ചൊന്ന് റിങ്കിൾഡ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ, ഇതൊരു ഓട്ടോമാറ്റിക് നെർവ് സിസ്റ്റം റെസ്പോൺസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ആ എക്സാക്ട്ലി നെർവ് സിസ്റ്റം റെസ്പോൺസ് തന്നെയാണ്. സോ റിങ്കിൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിന് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടാനായിട്ട്, ഒബ്ജെക്ട്സ് പിടിക്കാനും, അതേപോലെ തന്നെ വെള്ളത്തിലാവുമ്പോൾ നമുക്ക് അത്തരത്തിൽ സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സ്ലിപ്പിംഗ് സംഭവം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബോഡി തന്നെ എടുക്കുന്ന ആ ഒരു മെക്കാനിസം, സ്ലിപ്പ് ആൻറ്റി സ്ലിപ്പിംഗ് മെക്കാനിസം അല്ലേ, അങ്ങനെ തന്നെ പറയാം. സോ ആൻറ്റി സ്ലിപ്പിംഗ് മെക്കാനിസം ഇതൊരു നെർവസ് സിസ്റ്റം റെസ്പോൺസ് കൂടിയാണ്. അത് ഒബ്ജെക്ട്സ് പിടിക്കാനും, നമുക്ക് ഇൻ കേസ് വെള്ളത്തിൽ നമ്മൾ വീണു പോയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു കയറാൻ കുറച്ച് ഗ്രിപ്പെങ്കിലും കൈ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണിത്. അങ്ങനെ നമ്മുടെ ബോഡി മനസ്സിലാക്കി നമുക്ക് വേണ്ടി തന്നെ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ബോഡിക്ക് വേണ്ടി നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് ഓർമ്മിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്കാണ് കിടക്കുന്നത്. സന്ദീപ് ആണ് കൂടെയുള്ളത്. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി Radio Sunrise 91.7 FM.

0: 93.7 FM.
1: Qatar's favorite radio station.
0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ? ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
4: തീർച്ചയായും, ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണം പ്രേരിക്കാൻ നടക്കുക.
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
0: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
5: ഞാൻ രഞ്ജി പണിക്കർ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സോണ 91.7 FM. ദാ എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ഞാൻ കുറച്ച് മുമ്പ് ഒരു ഇവന്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യവും ടിക്കറ്റിന്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. വരാൻ പോകുന്ന എം ജി ലൈവ് കഥ ഷോ നിങ്ങൾക്ക് ദയ ടിക്കറ്റ്സ് റെഡിയാണ് ഇവിടെ. പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദാ ചോദ്യം, എം ജി ശ്രീകുമാർ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള മൂവി ഉണ്ട്. ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള മൂവി ആസ് ഇൻ മലയാളം മൂവി തന്നെയാണ്. ലാലേട്ടൻ ആണ് മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ഫാമിലി എൻ്റർടൈനർ ആയിട്ടുള്ള മൂവി. ഏതാണ് ഈ സിനിമ എന്നുള്ളതാണ് അറിയേണ്ടത്. പെട്ടെന്ന് അയച്ചോളൂ. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എം ജി ലൈവ് ഇൻ ഖത്തറിൻ്റെ ടിക്കറ്റ്സ് ആയിരിക്കും. സോ ലക്കി വിനേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഞാനും ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആൻസേഴ്സ് പോകുന്നോട്ടെ 5000917 ലേക്ക്. ആ ഒരു അപ്ഡേറ്റോട് കൂടി ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. നാളെ പകലാം വിത്ത് അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ആൻഡ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. സി ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

0: കൂളും തുറന്ന് തിരക്കുമായി.
1: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും, അതല്ലേ പറയാൻ വന്നത്?
0: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷേ ഉള്ളൂ.
1: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
0: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
2: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: ഹോം ഡെലിവറി.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: സ്കൂളും തുറന്ന് തിരക്കുമായി.
2: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
1: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
2: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
1: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
3: ഖത്തർ കാത്തിരിക്കുക. സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
4: Safari, world-class shopping experience, Doha, Qatar.
5: Hi, Nyan Roma.
6: You're listening to
5: Radio Suno 91.7 FM. Kittu kittu kuttu kudam.
7: Adi, enna birthday celebration enda chelavu ende?
8: Samsamindu mandi mandi.
9: ഉഫ്, ആകെ സെഡാണ് മോനെ.
10: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
7: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്. ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിപ്സിനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasom ningalkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
3: That's to school.
4: Matinee Classics.

0: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനു 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
4: മാറ്റിനി ക്ലാസിക്സ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. Qatar-ல ஏட்டோ வலிய ஷாப்பிங் ஸ்பேஸ். ஏட்டவும் வலிய ஆஃபர்கள்.
2: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
0: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: സുനോ അപ്ഡേറ്റ്സ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസാം. സെപ്റ്റംബർ മാസത്തിൽ ഖത്തറിൽ മിതമായ കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം. തൊഴിൽ തട്ടിപ്പുകൾക്കെതിരെയും വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കെതിരെയും ജാഗ്രതാ നിർദ്ദേശവുമായി തൊഴിൽ മന്ത്രാലയം. ആകർഷകമായ പരസ്യങ്ങൾ നൽകി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ലൈസൻസ് ഇല്ലാത്ത സംഘങ്ങൾ സജീവമാണെന്നും ഇത്തരം കെണികളിൽ വീഴരുതെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നു. വ്യാജ വ്യക്തികൾക്കോ അംഗീകാരമില്ലാത്ത ഏജൻസികൾക്കോ പണം നൽകരുത്. സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപേക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ കരാറുകളിൽ ഏർപ്പെടുന്നതിന് മുൻപോ ഏജൻസിയുടെ ലൈസൻസ് നിലവിലുണ്ടോ എന്ന് ഉറപ്പു വരുത്തുക. അണ്ടർ 19 ഹാൻഡ്ബോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കി ഖത്തർ. ഫൈനലിൽ ബഹ്റിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ എംബസി ICBFമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് സെപ്റ്റംബർ 4 ഏഷ്യൻ ടൗണിലുള്ള ഇമാറ ഹെൽത്ത് കെയറിൽ നടക്കും. പാസ്പോർട്ട് പുതുക്കൽ, അറ്റസ്റ്റേഷൻ, PCC സേവനങ്ങൾ, മറ്റ് എംബസി സേവനങ്ങൾ എന്നിവയ്ക്ക് സൌകര്യമുണ്ടായിരിക്കും. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെയാണ് ക്യാമ്പെങ്കിലും രാവിലെ 7:30 മുതൽ തന്നെ ഓൺലൈനിൽ അപേക്ഷ പൂരിപ്പിക്കുന്നതിനുള്ള സഹായം ലഭ്യമായിരിക്കും. സേവനങ്ങൾ ആവശ്യമുള്ളവർ ആവശ്യമായ രേഖകളുടെ പകർപ്പുകൾ കൊണ്ടുവരണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾ 7724594 എന്ന നമ്പറിലോ 6624247 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. സെപ്റ്റംബർ 13, 15, 17 തീയതികളിൽ നടക്കാൻ പോകുന്ന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഇടവേളയ്ക്ക് ശേഷം മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ തിരിച്ചെത്തി.

0: വെൽക്കം വെൽക്കം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM. അഷ്ടമിയും നിസയും നിങ്ങളുടെ കൂടെ സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ദാ മാറ്റിനി മാഷപ്പിൽ എത്തിയിരിക്കുകയാണ്.
1: അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് ഞങ്ങൾ വിചാരിച്ചു തമിഴകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ ഇങ്ങനെ വായിച്ചു പോയ സമയത്ത് സൂരി, അന്ന് അദ്ദേഹത്തെ പൊറോട്ട സൂരി എന്നാണ് കുറച്ചു കാലം മുമ്പ് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു താരത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യാത്ത ഒരു ജോലിയും സിനിമയിലില്ല.
0: സത്യം,
1: സിനിമയ്ക്ക് പിന്നിലാണെങ്കിൽ ഞാൻ ചെയ്യാത്ത ഒരു വർക്കും ഇല്ല, എല്ലാ പണിയും ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു സ്ഥാനത്ത് എത്തിയത്. ശരിക്കും പറഞ്ഞ ഒരു സാധാരണക്കാരന് സിനിമയിൽ എങ്ങനെ എത്തിപ്പെട്ട് അതിലൊരു വിജയം കാണാം എന്നുള്ളതിന്റെ കറക്റ്റ് ഉദാഹരണമാണ് സൂരി എന്ന് പറയുന്ന താരം.
0: നല്ലൊരു വ്യക്തിത്വം കൂടിയാണെന്ന് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു.
1: തീർച്ചയായിട്ടും ഭയങ്കര നല്ലതായിട്ടാണ് സംസാരിക്കുന്നത്. ഇന്റർവ്യൂസ് ശ്രദ്ധിച്ച് നമ്മൾ ഈ ഇന്റർവ്യൂ കാണുമ്പോഴാണല്ലോ ഓരോരുത്തരെ
0: ജഡ്ജിയാ
1: മീൻസ് അവരെ മനസ്സിലാക്കുന്നത്.
0: അല്ല, ജഡ്ജിങ് ഇൻ ദ സെൻസ് ഇൻ എ പോസിറ്റീവ് വേ, അതായത് അവരെ കുറച്ചും കൂടി നമുക്ക് ഈ സിനിമയിൽ ക്യാരക്ടർ ആയിട്ടേ കാണാൻ പറ്റൂ. നമുക്ക് എത്രയൊക്കെയാണെങ്കിലും അവർ സംസാരിക്കുന്നത് കേട്ടാലേ അവരെന്ന് പറയുന്ന ഒരു വ്യക്തി റിയലായിട്ട് ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കാൻ
1: പറ്റുള്ളൂ.
0: അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐശ്വര്യലക്ഷ്മി ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മറ്റേ മാമൻ ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ടേ ഭയങ്കര രസമായിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു കേരളത്തിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂസിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പം ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അദ്ദേഹം പറയുന്നുണ്ട്, ഓ ഐശ്വര്യലക്ഷ്മി എന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട്
1: ഓക്കെ
0: പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോ ഐശ്വര്യ
1: ചോദിക്കുന്നില്ലേ.
0: അതേപോലെ ഹി പ്രൂവ്ഡ് ഹിംസെൽഫ്.
1: തീർച്ചയായിട്ടും. എന്തായാലും ആളുടെ ഒരു പുതിയ സിനിമ വരാനായിട്ട് പോവാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്, ടീസർ കണ്ടോളും. മണ്ടാടി എന്നാണ് സിനിമയുടെ പേര്.
0: അതിന്റെ ഓൾറെഡി ഇറങ്ങിയ പാട്ടിന്റെ കട്ടുകളൊക്കെ ഭയങ്കര ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യ ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശംസ നേടിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും. അതിനകത്ത് ഒരു മലയാളി നായിക കൂടി ഉണ്ട്, അറിയാവുന്നവർ പേരൊന്നും മെസ്സേജിൽ പറഞ്ഞോളൂ. ഞങ്ങൾ ഇപ്പൊ തന്നെ ആരാണ് എന്താണ് എന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാം.
0: ഒപ്പം തന്നെ സൂര്യയുടെ ഒരുപാട് കഥകളുണ്ട്, ആ കഥകളിലേക്കൊക്കെ എത്താം. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുക, ഇത് മാച്ച് നീ മാഷം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: This is only on
3: Radio Suno 91.7 FM.
2: Brought to you by
4: Safari, world class shopping experience, Doha, Qatar,
2: and
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 93.7 FM.
1: Qatar's favorite radio station.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
0: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാറ്റിനി മാഷ വിശേഷങ്ങളാണ് കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂര്യ നായകനാകുന്ന ഒരു പുതിയ സിനിമ വരാൻ പോകുന്നു. മണ്ടാടി എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമയിൽ ഒരു മലയാളി താരം കൂടിയുണ്ട്. ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചിരുന്നു.
4: അതെ, നമ്മളുടെ സ്വന്തം മഹിമയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പോ ഈ ഒരു യങ് സെറ്റ് ഓഫ് ആക്ട്രസുകളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തമിഴിൽ അതിഗംഭീര
3: വേഷങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. മമിത നോക്കുവാണെങ്കിൽ മമിത തകർപ്പനായിട്ട് എന്താ പറയാ, തമിഴകം കീഴടക്കി. അടുത്തൊരു താരം കൂടെ മഹിമ ഓൾറെഡി തമിഴിലുള്ളവർക്ക് അറിയാവുന്ന ഒരു താരം കൂടിയാണ്.
4: നിഖില വിമല അതിനിടയിൽ പോയിട്ട് നല്ലൊരു സിനിമ
3: ചെയ്തിട്ടുണ്ടായിരുന്നു. അനശ്വരിയും ചെയ്തിട്ടുണ്ടായിരുന്നു.
4: ഇതിനൊക്കെ ഇടയിലുണ്ടല്ലോ കുറേ സിനിമകൾ ചെയ്ത് സൈഡിലൂടെ അങ്ങ് തെലുങ്കിലും തമിഴിലും ഒക്കെ തന്നെ. സ്വാസിക
3: ശരിയാണ്. സ്വാസികയുടെ എനിക്ക് തോന്നുന്ന വിജയ് ആന്റണിയുടെ കൂടെ ഉള്ള സിനിമയ്ക്കൊക്കെ ഭയങ്കര അപ്രീസിയേഷൻ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
4: ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞു എനിക്കത് കാണുന്നത് കുറെ ആയിട്ട് ഇങ്ങനെ ഉള്ളിലുണ്ട്.
3: അത് ഭയങ്കര രസമായിട്ട് സ്വാസിക അങ്ങനത്തെ ക്യാരക്ടറൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്.
4: സത്യം സത്യം,
3: നല്ല ഗംഭീരായിട്ട്
4: അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതാ കണ്ടില്ലേ, നമ്മുടെ ഇരുമുടിയിൽ തന്നെ ഭയങ്കര സക്സസ് ആയതിന്റെ സെലിബ്രേഷൻ നടക്കുകയാണ് അടുത്ത സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട്.
3: ഇനിയും ഗംഭീര ക്യാരക്ടേഴ്സ് കിട്ടി തകർപ്പനായിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മൾ ഈ പറഞ്ഞു വന്നത് മണ്ടാടി എന്നുള്ള സിനിമയെ കുറിച്ചിട്ടാണ്. അതായത് ശരിക്കും സൂര്യയുടെ റിയൽ നെയിം എന്ന് പറയുന്നത് രാമ ലക്ഷ്മണ് മുത്തുച്ചാമി തേവർ എന്നാണ് സൂര്യയുടെ റിയൽ നെയിം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഭയങ്കര സ്വപ്നമായിട്ടാണ്, മധുരയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അവിടുന്ന് ഭയങ്കര സ്വപ്നങ്ങളുമായിട്ട് 96 അദ്ദേഹം ചെന്നൈയിലേക്ക് വരുന്നത്. ചെന്നൈയിൽ വന്നിട്ട് കുറേ ജോലികളൊക്കെ ചെയ്തു, കുറേ കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമങ്ങളൊക്കെ ചെയ്ത് അവസാനം ഒരു സിനിമയിലൂടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുവാണ്. ആ സിനിമ കാണാത്ത ആളുകൾ കണ്ടു നോക്കൂ, ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. വെണ്ണില കബഡിക്കുഴു

0: വെണ്ണില കബഡിക്കുഴു.
1: ആ മലയാളത്തിൽ വന്നപ്പോ അത് വെണ്ണില കബഡിക്കൂട്ടം എന്നായിരുന്നു.
0: ഓക്കെ,
1: ഭയങ്കര രസമുള്ള ഒരു സ്പോർട്സ് ഇത് വരുന്ന ഒരു സിനിമയാണ് വെണ്ണില കബഡിക്കുഴു. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്, നല്ല പാട്ടുള്ള സിനിമയാണ്. നമ്മുടെ ശരണ്യായിരുന്നു അതിൽ നായിക എന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ, മലയാളത്തിൽ നിന്നുള്ള. ഓക്കെ, അപ്പൊ എന്തായാലും ആ മൂവിയിലാണ് ഈ പൊറോട്ട സൂരി എന്ന് പറയുന്ന പേര് സൂരിക്ക് വരുന്നത്. ആ സിനിമയിലാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. അത്രയും കാലത്തെ കഷ്ടപ്പാടിന് ശേഷം എല്ലാവരും നോട്ട് ചെയ്തത് ആ ഒരു സിനിമയിലൂടെയായിരുന്നു.
0: എന്തായാലും സൂര്യയുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് സൂര്യ തന്നെ പറയുന്ന ഒരുപാട് ഇൻസിഡന്റുകൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാൻ പറ്റി. അതിലൊന്നായിരുന്നു ഒരു സൂപ്പർ താരത്തിനോടൊപ്പമുള്ള ഒരു രംഗം അഭിനയിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹത്തോടു കൂടി തന്നെ, അതൊരു വലിയ ബ്രേക്ക് ആകും ജീവിതത്തിൽ എന്ന് വിചാരിച്ച് സൂര്യ ചെന്ന് നിന്നു. എന്നാൽ മോണിറ്ററില് അദ്ദേഹം ആ ഒരു ഷോട്ട് കഴിഞ്ഞതിന് ശേഷം കേട്ടോ, ഈ പറഞ്ഞ സംവിധായകനും അതിനോടൊപ്പം തന്നെ നായകനും തമ്മിൽ കുറച്ചു നേരം മാറി നിന്ന് സംസാരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവര് പറഞ്ഞത് പുതിയ നടന് വേണ്ടിയിട്ട് നൽകാൻ ആ ഷർട്ട് അഴിച്ചു
1: മാറ്റി
0: കൊടുക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ആ ഷർട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു തോർത്ത് മാത്രം കൊടുത്ത് അവിടെ വസ്ത്രത്തിന് വേണ്ടി അദ്ദേഹം അലഞ്ഞു നടക്കുകയായിരുന്നു. പക്ഷേ അതിലെ ഏറ്റവും വലിയ ഫണ്ണി പാർട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അദ്ദേഹത്തിന്റെ തന്നെ ഡ്രസ്സായിരുന്നു,
1: സ്വന്തം ഡ്രസ്സായിരുന്നു.
0: എന്നിട്ടും അഴിച്ചു മാറ്റി കൊടുക്കാൻ പറഞ്ഞു. അതെ, എന്നിട്ട് അദ്ദേഹം പറയാണ് എന്നിട്ട് അവര് വേറൊരാളെ വെച്ച് ആ ഒരു സീൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ആ സമയത്ത് ആ രംഗം പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിന്
1: മനസ്സിലുണ്ടായ ഒരു
0: സങ്കടം
1: പറയേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ എന്തായാലും അതിൽ നിന്നൊക്കെ അദ്ദേഹം ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഗംഭീര നടനായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കവിത പാ വിജയ് ആ ഒരു ഫംഗ്ഷനിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താന്നുള്ളത് നമ്മൾ വഴിയെ പറയാം
2: ഉറപ്പായിട്ടും.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: വെട്ടിമാറിന്റെ വിടുതലി, ഗരുഡൻ, കോട്ടുകാളി എന്നീ സിനിമകളിലൂടെയാണ് കരിയറിൽ തന്നെ വലിയൊരു ചേഞ്ച് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പൊറോട്ട സൂരിയുടെ ജീവിതത്തിൽ. അദ്ദേഹം പറയുന്ന വാക്കുകളാണിത്. എന്തായാലും സൂരിയുടെ ഏറ്റവും പുതിയ ചിത്രം ഇറങ്ങാനായിട്ട് പോകുന്നു മണ്ടാടി എന്ന സിനിമയിൽ. വലിയൊരു ആക്ഷൻ ചിത്രത്തിന്റെ ആ ഒരു റിലീസിന് വേണ്ടിയിട്ട് അദ്ദേഹം കാത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതകഥയെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ പ്രൊമോഷനിലും സ്റ്റേജസിലും ഒക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും.
1: അതെ, തീർച്ചയായിട്ടും. പറഞ്ഞു വരുന്ന കൂട്ടത്തില് പാ വിജയ് ആ ഒരു ഫംഗ്ഷനിൽ ഒരു കവിത വായിച്ചു. ഈ കവിത വായിച്ചു കഴിഞ്ഞപ്പം സൂര്യക്ക് ഭയങ്കര കാരണം അദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ പാസ്റ്റ് എന്തായിരുന്നു, അതെല്ലാം വെച്ചിട്ട് തമിഴിലും കൂടെ ആണെന്ന് ആലോചിക്കണം. തമിഴിലൊരു കവിത ഒരു വ്യക്തിയുടെ ലൈഫ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര ടച്ചിങ് ആയിരിക്കും. ആ ഭാഷയുടെ ഭംഗിയും കൂടെ വരും,
0: ഭയങ്കര ഭംഗിയാണ്. ഓരോ വാക്കുകളും അത്രയും ബ്യൂട്ടിഫുൾ
1: കൂടെ ആയിരിക്കും. അപ്പൊ ആ ഒരു കവിത കേട്ട് കഴിഞ്ഞപ്പം പാ വിജയ് ആണ്, പാ വിജയ് എഴുതി കഴിയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു കവിത കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ കണ്ണങ്ങനെ നിറഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെയായിരുന്നു അതിന്റെ വരികൾ. മലയാളത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത്, ഇന്നലെ വരെ നീ കാറ്റിൽ പറന്ന ഒരു കടലാസ് കഷ്ണം പോലെയായിരുന്നു, ഇന്ന് സിനിമ നിന്നെ തോളിലേറ്റി ഉച്ചകോടിയിൽ എത്തിച്ചിരിക്കുന്നു. എന്റെ സുഹൃത്തെ, വിജയങ്ങളുടെ കൊടിമുടികൾ കീഴടക്കൂ, എന്റെ പ്രിയപ്പെട്ട സൂരി നീ നീണാൾ വാഴട്ടെ എന്നാണ് പാ വിജയ്. ഇതിന്റെ തമിഴ് ഭയങ്കരായിരിക്കും കേട്ടോ.
2: നേറ്റു വരയ്ക്കും നീ കാൺപോർ കൈതട്ട് കാറ്റിൽ പറന്ന കാഹിതം. ഒരു നഗച്ചുവയാളനാ, ഒരു കാമഡി നടികരാ. നേറ്റു വരയ്ക്കും നീ കാൺപോർ കൈതട്ട് കാറ്റിൽ പറന്ന കാഹിതം, ഇന്ന് വലിക്ക വലിക്ക തന്നെത്താനേ വടിത്തുകൊണ്ട ആയുധം.
1: അപ്പൊ എന്നാലും ഈ ഒരു സിനിമ മണ്ടാടി അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു നല്ലൊരു ചാപ്റ്റർ ആയിട്ട് മാറട്ടെ,
0: ഉറപ്പായിട്ടും മാറട്ടെ. ആൻഡ് അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ അമ്മയാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് കരയുന്ന സീനുകൾ നമുക്ക് കാണാൻ പറ്റി. ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾക്ക് വേണ്ടി വന്ന് ചില സമയത്ത് ആൾക്കൂട്ടങ്ങളിലിടയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു റോളുകൾ. ഈവൻ എനിക്ക് ഓർമ്മയിൽ വരുന്നതെന്ന് വെച്ചാൽ പണ്ടിട്ടോ എനിക്ക് തോന്നുന്നത് ഇത് 90s ഏതോ ഒരു സിനിമയിലാണ് ഒരു കരകാട്ടക്കാരനെ പോലെ ഒരു ഷോട്ടിൽ ഇങ്ങനെ വന്നിട്ട് കളിക്കുന്ന ഒരു
1: സീനുണ്ട്.
0: അങ്ങനെ ആ സീന്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറെ ഡാൻസിന്റെ ഒക്കെ പല സംഭവങ്ങള് പലതവണ ചെയ്തത് ഒരു സമയത്ത് നമ്മൾ കോമഡിയായി വിചാരിച്ചു.
1: പക്ഷേ
0: ഇപ്പൊ അദ്ദേഹത്തിന്റെ ഡാൻസ് കാണുമ്പോഴാണ്.
1: തീർച്ചയായിട്ടും ഈ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്ന ഈ സിനിമയിലും സ്പോർട്സിലും ഒക്കെ നമുക്ക് ലൈഫിൽ മനസ്സിലാക്കി തരുന്ന കുറെ ആളുകളുടെ ലൈഫിൽ ഒന്നാണ് സൂര്യയുടെ ലൈഫും.
0: അതെ അതെ, വലിയൊരു എക്സാമ്പിള് തന്നെയാണ്, വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. എന്തായാലും സൂര്യയുടെ ഈ ഒരു നായകൻ എന്നുള്ള റോളിലുള്ള ഒരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതിഗംഭീരമായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ വരട്ടെ, നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക്.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
3: You're listening to Radio Suno 91.7.

0: This is Matinee Mashup. Only on Radio Suno 91.7 FM. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വചനങ്ങളിലൂടെ. തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000097 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
5: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology.
6: Listerine brushing inodopam upayogikkumbol 5x more cleaning power.
7: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
8: Relax and recharge with 917 evening.
9: 917 evening.
7: Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
10: Joy Alukas 917 evenings
11: presented by Joy Alukas, world's favorite jeweler.
12: Powered by
13: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
11: And
14: Marza Hypermarket, be fresh, be you. Visit your nearest store today.
8: This is Matine Marsha.
15: 91.7 FM.
8: Brought to you by
16: Safari, world class shopping experience, Doha, Qatar,
8: and
17: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വെൽക്കം ബാക്ക് ടു കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. അങ്ങനെ ബാറ്റിനി മാഷപ്പിൽ നമ്മൾ കുറച്ച് നേരമായിട്ട് പുതിയ പുതിയ സിനിമകളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള ഒരു സിനിമകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്.
1: ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും,
0: ഒരു കൂട്ടം ആൾക്കാർക്ക് അത് ഇഷ്ടമാണ് ആക്ച്വലി, അല്ലേ? ഒരു ഫാൻറ്റസി ഒരു വേൾഡിലേക്ക് പോകാനൊക്കെ. അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്കറിയാം. ഈവൻ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൈഡിയർ
1: കുട്ടിച്ചാത്തൻ നമുക്ക്
0: അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, അതിലൊക്കെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫാന്റസിക് ആയിട്ടുള്ള ഒരു ചിത്രം എനിക്ക് ഏതാണെന്നറിയോ?
1: ഏതാണ്?
0: ഈച്ച. ആ ഒരു സിനിമ കണ്ടപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ
1: എന്നാലും നമ്മൾ കണ്ടു, വിശ്വസിച്ചു ആസ്വദിച്ചു എന്നുള്ളതാണ്.
0: അതാണ് രാജ്മൗലി മാജിക് എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വിഷൻ ഭയങ്കര രസകരമായിട്ടുള്ള വിഷൻ ആണ്. അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ മറ്റൊരു ഫാന്റസി എന്റർടൈനർ ഇറക്കാനായിട്ട് പോകുന്നു.
1: അതും ഫഹദ് ഫാസിൽ നായകനായിട്ട് വരുന്ന ഒരു സിനിമ.
0: അതെ, ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ,
1: ഇതാണ് സിനിമയുടെ പേര് കേട്ടോ.
0: അതിന് വേറെ കണക്ഷൻ കൂടി ഉണ്ട്. ഇതൊരു ഡയലോഗാണ് ആക്ച്വലി. നമ്മുടെ ബാലയ്യനെ അറിയാലല്ലോ,
1: പിന്നെ
0: നന്ദമുരാരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗാണ് തെലുങ്കിൽ, ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ, ട്രബിൾ വിൽ ട്രബിൾ യു.
1: കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡയലോഗിൽ നിന്നാണ് ഈ സിനിമയുടെ പേര് വന്നിട്ടുള്ളത് നമുക്ക് വിചാരിക്കാം.
0: കാരണം അങ്ങനെയാണ് ഈ ഒരു ടൈറ്റില് കൂടുതൽ ആൾക്കാർക്ക്
1: മൈൻഡിലുള്ളത്,
0: അതുകൊണ്ടാണ്. എന്തായാലും ശശാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാന, ശശാങ്കിന്റെ സംവിധാനത്തിൽ വരുന്ന ഈ ഒരു സിനിമ രാജ്മൗലി പ്രസന്റ് ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ ഓൾറെഡി വരുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫഹദ് ഫാസിലും ഒരു ഒരു
1: കുട്ടികളുടെ കുട്ടികളുടെ ലോകവും, പിന്നെ ഫഹദിന്റെ ഇപ്പൊ ഈ അടുത്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടില്ല.
0: അതെ അതെ, ആള് കുറച്ചും കൂടി പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര ഒരു
1: അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഉള്ള ഒരു മൂവി ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മൈസാൻ്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫൺ ടൈപ്പും കുട്ടികളും ഒക്കെ ആയിട്ടും ബാരോസും ഒക്കെ പോലെ തന്നെ ഒരു സിനിമ ചിലപ്പോൾ ആവാൻ സാധ്യതയുണ്ട്, അറിയില്ല നമുക്ക്.
0: എന്തായാലും ഈ ഒരു പോസ്റ്ററിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒക്ടോബർ 2nd ഈ സിനിമ വരും. ഓക്കെ, ഇൻ സിനിമാസ് ലൈക്ക് ഇന്റർനാഷണലി വരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ഇതിന്റെ ട്രെയിലറും ടീസറും ഒക്കെ നമുക്കിനി ഉടനെ തന്നെ അറിയാനായിട്ട് പറ്റും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ആ സിനിമയും അതിഗംഭീരമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് കൂടി കേൾക്കുകയാണ്. മാഡ്നി മാഷപ്പിൽ

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഞാൻ ജയസൂര്യ.
4: You're listening to Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മാറ്റിനി മാഷപ്പ് ആണ് കേട്ടു പോകുന്നത്. ഈ സിനിമയുടെ പേര് പറയുമ്പം ചിലപ്പം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്.
1: കുറച്ച് നേരമായിട്ട് ഇവിടെ ഞാൻ
0: പ്രമാഷ്ടപ്പെടുന്നു പാടിക്ക് പ്രമദവനം എന്നൊക്കെ പാട്ടൊക്കെ പാടിയെന്ന് എനിക്ക് തോന്നുന്നേ.
1: പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ,
0: അതാണ് സിനിമയുടെ പേര്.
1: അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ നാളുകൾക്ക് മുൻപ് ഒരു ജസ്റ്റ് പോസ്റ്റർ മാത്രമേ ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിന്റെ ടീസർ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന, അല്ലെങ്കിൽ പോലീസ് ട്രെയിനിങ്ങിൽ നടക്കുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പാർവതി തിരുവോത്താണ് ഇതിൽ ഏറ്റവും മെയിൻ ക്യാരക്ടറിലെത്തുന്നത്. മാത്രമല്ല മാത്യു ഉണ്ട്, ഈവൻ നമ്മുടെ അയ്യോ പേര് മറന്നു, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, ഉണ്ണിമായ ഉണ്ട്, ഇവരൊക്കെയാണ് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സിനിമ ഞാനിപ്പോ ലൈക്ക് ഇതിന്റെ ടീസർ കണ്ടപ്പോ ആലോചിക്കായിരുന്നു, ഇപ്പൊ കുറച്ച് നാളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
0: അങ്ങനത്തെ പേരുകൾ,
1: അങ്ങനത്തെ കഥകൾ. റോഷന്റെ ലാസ്റ്റ് ഒരു പോലീസ് ചിത്രം വന്നു, റോന്ത് വന്നു, പിന്നെ നമ്മുടെ ഷെയിന്റെ വന്നു, ദൃഢം വന്നു, പിന്നെ നമ്മുടെ ഇപ്പൊ ഡയറ
0: വരാനായിട്ട് പോകുന്നത്.
1: ലാസ്റ്റ് അഭിനയിച്ച ആസിഫിനെ കുറച്ച് ചിത്രങ്ങളൊന്നും ആലോചിച്ച് നോക്കുന്നത്,
0: രേഖാചിത്രം
1: വന്നു,
0: തലവൻ കലവനോ തലവൻ
1: കാവലൻ എല്ലാം കൂടെ അങ്ങോട്ടും കൂടെ തെറ്റിപ്പോകുന്നു.
0: തലവൻ തലവൻ
1: എനിക്ക് മറ്റേ കാവൽദാരി ഓർമ്മയില്ലേ,
0: കാവൽദാരി
1: ഒരുമിച്ചിരുന്ന് കണ്ടത്, അതൊരു ചിത്രം കാവൽദാരി
0: സിനിമ ഉണ്ട്.
1: ആ

0: കണ്ട ഓർമ്മയില്ല? അയ്യോ, ഞാനും നിസയും ഭൂമിയും കൂടി ഇരുന്ന് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവി കാവൽധാരി.
1: അയ്യോ, എനിക്ക് ഓർമ്മയില്ലടാ, ഞാനിപ്പോ സെർച്ച് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
2: കാവൽധാരി എന്നാണെന്നാണ് എന്റെ വിശ്വാസം.
1: അങ്ങനെ തന്നെയാണോ സിനിമയുടെ പേര്?
2: ഒന്നുകൂടെ ഞാൻ,
1: ഏത് ഭാഷയായിരുന്നു?
0: കാവലുധാരി.
1: അങ്ങനെ പറ തെറ്റിക്കരുത്.
0: കാവൽധാരി ഒരു ഊവല്ലേ മാറിപ്പോയുള്ള
1: കാവലുധാരി.
0: കന്നഡ ചിത്രം
1: കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്.
0: ഭയങ്കര രസമുള്ളൊരു,
1: കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടോ, അടിപൊളി സിനിമയാണ്.
0: ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. അങ്ങനത്തെ കാണാൻ ഇഷ്ടമുള്ളവരെന്തായാലും കണ്ടുവെക്കണം. കന്നഡയാണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ.
1: അതെ, എന്നാലും ഇങ്ങനെ കടുപ്പിക്കുന്ന സിനിമ പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് തെറ്റിക്കുന്ന സിനിമ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ.
0: നമ്മൾ തുടങ്ങിയത് പാർവതിയുടെ
1: മൊത്തം തെറ്റിപ്പോയി.
0: പക്ഷേ ഇങ്ങനത്തെ ക്രൈം ത്രില്ലർ സിനിമകൾ മാത്രം അന്വേഷിച്ച് നടക്കുന്നവർക്ക്
1: ഉപകാരമായിക്കോട്ടെ. മറ്റേ എനിക്ക് മറ്റേ പാട്ടിടാൻ തെറ്റി, അത് കാണാൻ തോന്നുന്നത് അടുത്ത പാട്ടിലോട്ട്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണം പ്രേരിക്കും നടക്കുക.
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
4: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mari.com.
0: This is Matinee Masha, only on
4: Radio Suno 91.7 FM. Matinee Masha,
0: brought to you by Safari, world class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ സൂരി എന്ന് പറയുന്ന ആക്ടറെ കുറിച്ച് പറയുമായിരുന്നു. ഈ മണിക്കൂറിൽ പുതിയ പുതിയ സിനിമാ വിശേഷങ്ങളും ഒക്കെ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ ഇനി വരാൻ പോകുന്ന മറ്റൊരു സിനിമയുണ്ട്.
1: അതെ, ആ ഒരു സിനിമ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, എഗെയിൻ നമ്മൾ കുറച്ച് മുമ്പ് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളെ കുറിച്ച് പറഞ്ഞില്ലേ, ഇതും അങ്ങനത്തെ ഒരു പേരാണ്, ധൂമകേതു.
0: ഓക്കെ, ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്
1: നമ്മുടെ
0: അംബാൻ. അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ, ആളുടെ ശരിക്കുള്ള പേര് സജിൻ എന്നാണ്.
1: അപ്പൊ
0: അംബാനാണ് ഈ സിനിമയിലെ പ്രധാന വേഷത്തിൽ അഭിനയിക്കാവുന്നത്.
1: ഇതിൽ കൂടെ അഭിനയിക്കുന്നത് നിഖിലയാണ്. അപ്പൊ ഈ നിഖിലയും അംബാനും കൂടി ഉള്ള ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു സീനൊക്കെ ആയിട്ട് ഒരു പാട്ടിന്റെ ഒരു ചെറിയൊരു വേർഷൻ ഭയങ്കരമായിട്ട് യൂട്യൂബിലല്ല എനിക്ക് തോന്നുന്നു, നമ്മുടെ റീൽസിലാന്ന് തോന്നുന്നു, എവിടെ ഞാൻ കണ്ടു കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ആളുടെ തന്നെ പെണ്ണ് കേസ് സിനിമയില്ലേ,
0: അതാണ് വിചാരിച്ചു.
1: അതിലെന്തോ ഒരു ഷോർട്ടാന്ന് ഞാൻ വിചാരിച്ചത്, പുതിയ സിനിമയാന്ന് ഞാൻ. എന്നാലും ഇത് അങ്ങനത്തിനകത്തല്ലോ, ഇങ്ങനെ അംബാൻ വരും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. ആൾക്കാർ ഭയങ്കരമായിട്ട് അംബാനി അനദർ യൂണിവേഴ്സ് പറഞ്ഞിട്ട് അതേപോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു, ഭയങ്കര മസിലൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരാള്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് ഭയങ്കര ഫണ്ണി അറ്റ് ദ സെയിം ടൈം
0: രസകരമായിട്ടുള്ള ഒരു സിനിമയാവാൻ
1: ഫാമിലി ചിത്രമാണ്,
0: സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും കല്യാണം എന്ന് പറഞ്ഞ സമയത്താണ് കല്യാണമൊക്കെ നിങ്ങൾ നോക്കി തുടങ്ങുന്ന സമയം ശരിക്കും കേട്ടോ, ശരിക്കും നിങ്ങൾ കല്യാണമൊക്കെ നോക്കി തുടങ്ങുന്ന സമയമാണെങ്കിൽ ഇനി നമ്മുടെ M4 മാരേജ് ടീം, നമുക്കറിയാലോ എല്ലാ വർഷവും അവര് നമ്മൾക്ക് അരികിലേക്ക് വരാറുണ്ട്. M4 മാരേജ് ടീം നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോവാണ്. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഉള്ളവരോ ഇവിടെയുള്ള ആളുകൾ കല്യാണമൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ September 11 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾ നോട്ട്, അതെ നല്ല ദിവസമാണ്, കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കണം എന്നുള്ളതാണ്. M4 മാരേജ് ടീം ഖത്തറിലേക്ക് വരുന്നുണ്ട്. അന്ന് ഐബിസ് ദോഹ ഹോട്ടൽ വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെ M4 മാരേജ് ടീമിനെ നിങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റും. പ്രൊഫൈലൊക്കെ രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ടും സാധിക്കും.
1: ഒപ്പം തന്നെ നിങ്ങളിപ്പോ M4 മാരേജിലൂടെ കല്യാണം കഴിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും അങ്ങനെ M4 മാരേജ് വഴി കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി M4 മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട് 5000917 കേട്ടോ.
0: അതെ, അങ്ങനെ മെസ്സേജ് അയക്കുന്ന ആളുകളും നമ്മളെല്ലാവരോടും ഒരുമിച്ച് ഒരു ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ട്.
1: അതെ, അടിപൊളിയായിട്ട് നമ്മൾ അത് ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും മെസ്സേജ് അയക്കാൻ മറക്കണ്ട, 5000917. തൽക്കാലം ഞങ്ങൾ ഈ മാറ്റിനി മാഷപ്പ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ 917 ഈവനിങ്സുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. സോ ടിൽ ദെൻ കേട്ടുകൊണ്ടേയിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കേട്ട് കേട്ട്
0: കൂട്ടുകൂടാം.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Hey, satak satak satak satak satak satak.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവായി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: നമസ്കാരം, ഞാൻ കാളിദാസ്
2: ജയറാം.
1: റേഡിയോ സുനോ 91.7.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
3: മോർണിംഗ് സവാരി.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
11: Hi, I'm Ningalde Mia.
12: Mia.
13: You're listening to
11: Radio Suno 91.7.
0: This is only on
13: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
2: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ സമ്മിറ്റ് .com.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000009 17 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
6: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
7: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology.
8: Listerine brushing inodopam upayogikkumbol 5x more cleaning power.
9: Hi, this is Nadia.
10: Airam kannumai.
9: You're listening to Radio Suno.
11: Radio Suno.
9: Qatar's favorite radio station.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Huawei App Gallery.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവായി.
2: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: സ്കൂളും തുറന്ന് തിരക്കുമായി
2: ബാക്കി ഞാൻ പറയാം ഇനി ഷോപ്പിംഗും കൂടും അതല്ലേ പറയാൻ വന്നത്
1: അത് തന്നെ പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ
2: അതിന്റെയും ബാക്കി ഞാൻ പറയാം സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു ശരിയല്ലേ
1: അതെ ഇനി ഷോപ്പിംഗ് സന്തോഷം
3: ഖത്തർ കാത്തിരിക്കുക സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറി ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഫുട്വെയർ ബാഗ്സ് ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം
4: Safari, world-class shopping experience, Doha, Qatar.

0: 97 evenings. Only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അശ്രമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു സമയം ഞാൻ എന്തുകൊണ്ടാണ് ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, എസ് പിയുടെ മെസ്സേജായിരുന്നു. എസ് പി പറഞ്ഞിരിക്കുന്ന നിസയെ കുറിച്ചിട്ടാണ്. അത് വായിച്ചിട്ട് നിസേനെ അടുത്തറിയാവുന്നതുകൊണ്ട് അല്ല സീരിയസ്ലി ഒരു ജോക്ക് എന്നുള്ള രീതി പറയുകയാണെങ്കിലും എസ് പി പറഞ്ഞതൊക്കെ ശരിയാണ്. എസ് പി അയച്ചിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ്. നമ്മുടെ നിസയുടേതും ഏകദേശം സൂര്യയുടെ സ്റ്റൈലാണ്. തീരെ ജാടയില്ല, സൗമ്യമായ പെരുമാറ്റം, നിഷ്കളങ്കമായ ചിരി. ഓ, എനിക്ക് വയ്യ, ഇന്ന് ഇത് കണ്ടാൽ ആള് ഹാപ്പിയാവും കേട്ടോ. എന്തായാലും ആ മെസ്സേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഭയങ്കര നിഷ്കളങ്കരായ എല്ലാവരോടും ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെ വിഷ് ചെയ്തുകൊണ്ട് ദ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് 917 ഈവനിങ്സിൽ. എനിക്ക് കുറച്ചധികം കഥകളൊക്കെ പറയാനായിട്ടുണ്ട്. ശരിയാണ് കേട്ടോ, അത് ഒരാളെ കുറിച്ചിട്ട് നമ്മൾക്ക് ചില സമയത്തല്ലേ അങ്ങനെ പറയാൻ പറ്റും, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനസ്സുള്ളൊരു ഉടമയാണ് എന്നൊക്കെ നമ്മൾ ചില ആൾക്കാരെ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഒരാളെ കുറിച്ചിട്ടൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്നൊരാള് നല്ല പാവല്ലേ, നല്ല മോനല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ആ അഭിപ്രായം, അല്ലെങ്കിൽ ഞാനിങ്ങനെ ആ നല്ലതാണ്, എനിക്കെന്തോ കള്ളത്തരം പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ എനിക്ക് വെറുതെ ഒരാളെ ഇതാക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയാൻ പറ്റാറില്ല. അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ദിവസം ഇതേപോലെ സംഭവിച്ചിട്ടോ, ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര പാവല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അത്ര പാവല്ലേ അത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പക്ഷേ നിസയെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ ഭയങ്കര നല്ല മനസ്സുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പേരെ കുറിച്ചിട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കൂട്ടാൾക്ക് എന്നെ കുറിച്ചിട്ട് എനിക്ക് ആ അഭിപ്രായം തീരെയില്ല, അത് വേറെ കാര്യം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചില മെസ്സേജസ് കാണുമ്പോൾ എനിക്കും സന്തോഷമാണ് കേട്ടോ. എന്തായാലും താങ്ക് യു എസ് പി, ഞാൻ ഈ മെസ്സേജ് ഒന്ന് അയച്ചു കൊടുക്കട്ടെ. ആള് സന്തോഷിച്ചിരിക്കട്ടെ, അവിടെ വൈകുന്നേരത്തെ ചായയും കുടിച്ചിരിക്കുന്നുണ്ടാവും വീട്ടിൽ. ആൻഡ് ഹായ് ഹായ് പാബ്ലോ, എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ? ജെറിനെ ഗുഡ് ഈവനിങ്, എന്നൊക്കെ ഉണ്ട്? ഇപ്പം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു? നിങ്ങളെല്ലാവരും എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു? മെസ്സേജസ് പോന്നോട്ടെ. ഈവനിങ് ചായ കുടിച്ചോ? എൻ്റെ കോഫി പകുതി കുടിച്ച് ബാക്കി പുറത്ത് വെച്ചേക്കാണ്, എനിക്കത് കുടിച്ച് തീർക്കണം. അപ്പോഴേക്കും എനിക്കൊരു ലൈവിലും വരാനായിട്ടുണ്ട്, അതായത് ഫേസ്ബുക്ക് ലൈവിൽ. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. കേട്ടുകൊണ്ടിരിക്കുക ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Qatar's happiness frequency. Now, available on Vodafone Shuf app. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ.
6: You are listening to Radio Sunil 91.7.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: വെൽക്കം ബാക്ക് ഇവിടെ ആ ഗുഡ് ഈവനിങ് പറഞ്ഞ എസ്കേന്റെ ഒക്കെ തന്നെ മെസ്സേജ് അഷ്കറിന്റെ ഒക്കെ തന്നെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് അതിനിടയിൽ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ. എല്ലാവരുടെ മെസ്സേജസ് ഞാൻ വായിക്കുന്നതായിരിക്കും, അതിലേക്കൊക്കെ പോകുന്നതായിരിക്കും, പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് വേൾഡ് കോക്കനട്ട് ഡേ ആണ്. അതായത് നമ്മളുടെ തേങ്ങ. ഓക്കെ, നമുക്ക് കോക്കനട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ തേങ്ങ എന്ന് പറയുന്ന സംഭവം മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ തേങ്ങയുടെ എങ്ങനെയെങ്കിലും ഒരു സൈഡിലൂടെയെങ്കിലും തേങ്ങ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു ഒരു ആൾക്കാരാണ് നമ്മളെന്നുള്ളത് എനിക്ക് സത്യത്തിൽ പ്രവാസ ലോകത്ത് വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അത്രയും നാൾ എനിക്കത് വളരെ നോർമലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ കൂടെ മറ്റൊരു സ്ഥലത്ത് നിന്ന്, അതായത് ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളാണെങ്കിലും പുറത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ കൂടെ ഇരിക്കുമ്പോഴാണ് അവർ പറഞ്ഞപ്പോഴാണ് അങ്ങനെ പറഞ്ഞ് എനിക്ക് മറ്റേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എൻ്റെ അടുത്ത് മറ്റേ നിങ്ങൾക്ക് ഇതില്ലാണ്ട് പറ്റില്ലല്ലോ. ഓ ഓക്കെ, ഇതിനകത്ത് ഒന്നെങ്കിൽ തേങ്ങാ പാലുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടാവും അല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഞാനിങ്ങനെ ശരിയാണല്ലോ. അപ്പോഴാണ് എനിക്ക് ആ റിയലൈസേഷൻ വന്നത്. അതുവരെ നമുക്ക് എത്രയൊക്കെ ഉണ്ടെങ്കിലും നല്ല വെളിച്ചെണ്ണ, അതി പൊരിച്ചിട്ടുള്ള നല്ല ചിക്കൻ ഫ്രൈയും മീൻ പൊരിച്ചതാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ആ വെളിച്ചെണ്ണ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ടേക്ക് ഒരു പിടിക്കുള്ളൂ. അതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഒരു 2-3 നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ 3 പേരും വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെജ് ഓപ്ഷൻസ് നോക്കിയപ്പോൾ നല്ല വെജ് കുറുമ പറഞ്ഞു. അപ്പോൾ ഈ വെജ് കുറുമ വന്നപ്പോൾ അത് കേരള സ്റ്റൈൽ വെജ് കുറുമയായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഞാനൊരു വെജ് കുറുമ ഫാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. പക്ഷെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദേവലൈക്ക് ഇത് ഇതിനെ വെജ് കുറുമ എന്ന് പറഞ്ഞ് നിങ്ങളിത് കഴിക്കുന്നത്, ഹൗ ക്യാൻ യു ഈറ്റ് വെജിറ്റബിൾ ലൈക്ക് ദിസ് എന്നാണ് ചോദിക്കുന്നത്. കാരണം അത് തേങ്ങാപ്പാലുള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് ഞാനൊന്ന് ഞെട്ടിപ്പോയി, സത്യമായിട്ട് ഞെട്ടിപ്പോയി. ഇതുപോലെ ഒരു കൾച്ചറൽ ഷോക്ക് ബിക്കോസ് ഓഫ് കോക്കനട്ട് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. എനിക്കത് വലിയൊരു ഷോക്കായിരുന്നു. അവർക്ക് ആ വെച്ച് കുറുമ്പ് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, തേങ്ങയുടെ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട് ടേസ്റ്റി ആയിട്ടുള്ളത്, അതൊക്കെ കഴിച്ച് നോക്കണം എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിട്ടു കളഞ്ഞു. അതാണ്. അതുപോലെ തന്നെ ഈവൻ ഈ കരിക്ക് വെച്ചിട്ടാവാം തേങ്ങ വെച്ചിട്ടാവാം നിങ്ങൾക്ക് കഴിച്ചിട്ടുള്ള നിങ്ങളുടെ ഓർമ്മയിലുള്ള ഏറ്റവും ബെസ്റ്റ് ഡിഷ് എന്താണ്, വേഗം മെസ്സേജ് 5000 9171 നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. എനിക്കുണ്ടല്ലോ ഈ നാട്ടും പുറത്തൊക്കെ മറ്റേ കല്ലിലിട്ട് ഇടിച്ച് സെറ്റാക്കുന്ന ചമ്മന്തിയില്ലേ, നല്ല ബ്രൗൺ കളറിലുള്ള തേങ്ങ വറുത്തിട്ട് ഇടിച്ച് സെറ്റ് ചെയ്യുന്ന ആ പുളിയൊക്കെ ഇട്ടിട്ടുള്ള ആ ചമ്മന്തിയില്ലേ, ഓ എൻ്റെ മോനെ, അതിന് പല സ്ഥലത്ത് പല പേരായിരിക്കാം. ചിലപ്പോൾ ഞങ്ങളുടെ അങ്ങോട്ടേക്കൊക്കെ സാധാരണ ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടുന്നൊരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും. ആ ഒരു സംഭവം, ഓ ഞാൻ സാധാരണ നമ്മുടെ അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന സംഭവം അല്ല പറയുന്നത്, സാധാരണ അരച്ചെടുക്കുന്ന ചമ്മന്തി അല്ല ഞാൻ പറയണേ, ഇടിച്ച് സെറ്റ് ചെയ്യുന്നത്, അത് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും തേങ്ങ വെച്ചിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും വീട്ടിലെ സ്പെഷ്യൽ ഡിഷ് എന്താണ്?

ഷാപ്പിനുള്ളിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: സ്കൂളും തുറന്ന് തിരക്കുമായി.
2: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
1: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
2: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
1: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
3: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
4: Safari, world-class shopping experience, Doha, Qatar.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിലെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Tamil Fresh.
5: Attam podu Tamil paadal.
6: Tamil Fresh song of the hour.
7: Fresh.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sunil. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: തീർച്ചയായും ചോദിച്ചോളൂ.
4: അതെ, എന്റെ കല്യാണം പ്രേരിക്കും നടക്കുക.
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
4: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
5: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
6: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിപ്സിനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 00917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
7: JCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
8: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology.
9: Listerine brushing inodopam upayogikkumbol 5x more cleaning power.
10: എനിക്കിവിടെ സന്തോഷം പറഞ്ഞ ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈവനിങ് സമയം നമ്മളെല്ലാവരും ഇങ്ങനെ ഈ ഒരു ഡ്രൈവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കുറച്ചു മുമ്പ് പറഞ്ഞെന്താ, നല്ല തേങ്ങ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങളെ കുറിച്ചിട്ടാണ് അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് ബാക്കി പറയാം. ബട്ട് ബിഫോർ ദ പ്രെയർ,
11: തന്റെ ഭാഗത്താണ് ന്യായം എന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
12: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
13: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് തേങ്ങ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു. അപ്പോഴേക്കും ചെറിയൊരു ബ്രേക്ക് ടൈമിന്റെ സമയമായി, അതുകൊണ്ടാണ് ഐ ടുക്ക് എ ബ്രേക്ക്. എനിവേ, ആഫ്റ്റർ കമ്മിങ് ബാക്ക് എനിക്ക് സന്തോഷിന്റെ മെസ്സേജ് ഇങ്ങനെയാട്ടോ വന്നത്. വേപ്പിലക്കട്ടി, ഈ വേപ്പിലക്കട്ടി എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ ഇത്രയും നാളില് ഈ വേപ്പിലക്കട്ടി എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പൊ ഇതിനകത്ത് തേങ്ങയൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു പാലക്കാടൻ സ്പെഷ്യൽ വേപ്പിലക്കട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഫോട്ടോസൊക്കെ കണ്ടു. ചിലതൊക്കെ അത് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ലഡുവിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടായിട്ടിരിക്കുന്നുണ്ട്. ചിലത് അതേപോലെ തന്നെ കുറച്ചും കൂടി ഈ പരന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കണ്ടു. എന്തായാലും ഈ വേപ്പിലക്കട്ടി എന്ന് പറയുന്ന സാധനം ഒരുപാട് പേര് കഴിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കാണുമായിരുന്നു. അതിനിടയിൽ അടുത്ത മെസ്സേജ്, ഒറോട്ടി അറിയോ, എല്ലാ നാട്ടിലും അതിൻ്റെ പേര് അതല്ല എന്ന് തോന്നുന്നു. ഈ ഒറോട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ട്, അതാണെന്ന് തോന്നുന്നു. അത് ചുട്ടതിന് ശേഷം തേങ്ങാപ്പാലിൽ മുക്കി ഒന്ന് വെച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യാറുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ അതിൻ്റെ കൂടെ വേറെ കറി ഒന്നും വേണ്ടി വരില്ല. അതുപോലെ ഉമ്മ രാവിലെ ദോശയ്ക്ക് തേങ്ങാപ്പീരയും വറ്റൽ മുളകും ഒക്കെ മിക്സിയിലിട്ട് അടിച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കും. അതും എൻ്റെ ഫേവറേറ്റ് ആണെന്നാണ് എസ് കെ പറയുന്നത്. ശരിയാട്ടോ, ഇങ്ങനത്തെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ടല്ലോ, അമ്മമാർക്ക് തേങ്ങ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ മോനെ ഒന്നും പറയണ്ട. ഹായ് അഷ്ടമി, സുഖല്ലേ? ഓ, സുഖമായിട്ടിരിക്കുന്നു. നല്ലൊരു സയനം നേരാണ്. ഫൈസൽ വയനാടിൻ്റെ മെസ്സേജാണ് കേട്ടോ. ചമ്മന്തി, അതെൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ, അതായത് ഉപ്പയുടെ ഉമ്മ, ഓക്കെ, ഉണ്ടാക്കുന്ന ചമ്മന്തി. അത് ചെറിയുള്ളിയും തേങ്ങയും ചുവന്ന മുളകും പുളിയൊക്കെ തന്നെ കൂട്ടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഓഹോ, പറഞ്ഞറിയിക്കാൻ വയ്യ, വായിൽ വെള്ളം നിറയുന്നു. അതിനോടൊപ്പം ഇളം ചുവന്ന ചീര, ഓക്കെ ശരി, അത് വെളുത്തുള്ളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ തോരൻ പോലെ ആക്കുമല്ലോ, അതാണ് അതാണ് ആൾ വെളിച്ചെണ്ണയിലിട്ട് സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ഉപ്പേരി പോലെ ആക്കിയെടുക്കുന്നത്. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറി ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ പഴയ കാലത്തേക്കൊന്ന് തിരിച്ച് കൊണ്ടുപോയി കുറച്ച് നേരത്തേക്കെന്ന് പറഞ്ഞിട്ടാണ് ഫൈസലിൻ്റെ മെസ്സേജ്. അങ്ങനെ ഓരോ ഫേവറേറ്റ് ഡിഷസിൻ്റെ ലിസ്റ്റ് വരികയാണ്. അടുത്തൊരാൾ എനിക്കിവിടെ ഒരു വലിയ വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. പക്ഷെ അതിനൊക്കെ ഇടയിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എന്താണോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തേങ്ങ വെച്ചിട്ടുള്ളൊരു സംഭവം, അത് മെസ്സേജ് അയക്കൂ 5000917-ലേക്ക്. ഞാനൊരു പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരാം. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്, കേട്ടുകൊണ്ടിരിക്കാം കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
4: തീർച്ചയായും, ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണം അപ്പോഴേക്കും നടക്കുക.
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റ് ടീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
5: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4 മാരി.com.
6: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
7: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
8: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ MG ശ്രീകുമാർ
9: ഖത്തറിൽ ലൈവായി.
8: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4 QNCC.

ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
5: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
1: 917 evenings.

0: Great update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 528 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 486.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 461 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 398 കത്തറിയാൽ. ഈ ഒരു ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് നേരെ കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞ വേപ്പിലക്കട്ടി, ഇടിച്ച ചമ്മന്തി ഇസ് എ ടൈപ്പ് ഓഫ് ചമ്മന്തി പൗഡർ മെയ്ഡ് ഫ്രം കറി ലീവ്സ് ആൻഡ് കോക്കനട്ട് ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി ഫോർ ഷുവർ. മേജർ ഇൻഗ്രീഡിയൻസ് കറി ലീഫാന്ന് പറഞ്ഞിട്ട് എനിക്ക് ദേവ ബീറ്റ് ബോക്സിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി, നമുക്ക് ഈ പറഞ്ഞ ഇടിച്ചമ്മന്തി ഉണ്ട്, അതുപോലെ ആയിരിക്കും മിക്കവാറും. അപ്പോഴത്തേക്കും ദാ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിനോടൊപ്പം അടുത്ത മെസ്സേജ് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റിജീഷിൻ്റെ മെസ്സേജായിരുന്നു. എനിക്ക് കുറച്ച് മുമ്പ് പറയാൻ പറ്റിയില്ല, ഞാൻ അതിനിടയിൽ ഒരു ഫേസ്ബുക്ക് ലൈവിന് വേണ്ടി പോയതുകൊണ്ടാട്ടോ. ആൾ പറഞ്ഞത് ബിണ്ടിയാനെ കുറിച്ചിട്ടാണ്, കണ്ണൂർക്കാർക്ക് അറിയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു പോയി കണ്ണൂർക്കാരനോട് ചോദിച്ചപ്പോൾ ബിണ്ടി എന്ന് മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞു അവരുടെ അങ്ങോട്ടേക്ക്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തേങ്ങയും കുറേ ശർക്കരയും പിന്നെ അതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള എഗെയിൻ വേറൊരു സംഭവമാണ് ഈ ബിണ്ടി അല്ലെങ്കിൽ ബിണ്ടിയ എന്ന് പറയുന്നതൊക്കെ. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോരോ സംഭവം അല്ലേ, തേങ്ങ വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ എത്രയ്ക്കാണെങ്കിലും നല്ല നോർമൽ, അതായത് അട, നല്ല തേങ്ങയും ശർക്കര ഇട്ടിട്ടുള്ള അട, ഓഹ് എന്തൊരു ടേസ്റ്റാ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് പറയുമ്പോഴാണ് നല്ല ടെൻഡർ കോക്കനട്ട് പുഡിങ്, അതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഉണ്ടാക്കുന്ന ഒരു പുഡിങ് ഉണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ തേങ്ങ എങ്ങനെയൊക്കെ ആക്കിയാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് നമ്മുടെ ഒരു ശീലം. ഇന്ന് വേൾഡ് കോക്കനട്ട് ഡേ ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ കോക്കനട്ട് സ്പെഷ്യൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടെ നല്ലൊരു പാട്ട് ചോദിച്ചുകൊണ്ട് ഒരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. സോ ദാറ്റ് സോങ് ഇസ് ഹിയർ ഫോർ യു ഗൈസ്. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇതൊരു ബോളിവുഡ് സോങ് ആണ്. ബോളിവുഡ് സോങ് എന്ന് പറയുമ്പോഴത്തേക്കും ലവ് ബ്രേക്കപ്പ് സിന്ദഗി എന്ന് പറയുന്ന സിനിമയിൽ നിന്നും സോനു നിഗം ആൻഡ് ശ്രേയ ഘോഷാൽ പാടിയ പാട്ട്.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Tamil Fresh.
5: Hot tempo, Tamil Paadal.
6: Tamil Fresh Song of the Hour.
7: Fresh, fresh.

0: 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sinner. എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: You're listening to Radio Suno 91.7. Keep listening.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: You need 917 evenings.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആകുമ്പോഴേക്കും അഷ്ടമിയാണ് കൂടെയുള്ളത്. 9:17 ഈവനിങ്സിന്റെ ടൈമാണ്. കുറച്ചധികം നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ആ സിനിമകളുടെ ഒക്കെ പേര് പറഞ്ഞു ഇവിടെ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചിലർ അയക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് ബാക്ക് ടു സ്കൂൾ ടൈമാണ്, എല്ലാവരും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വെച്ചപോലെ ഇതെന്താ 2-3 ദിവസമായിട്ട് ഖത്തറിൽ ഫുള്ള് ട്രാഫിക്, എവിടെ നോക്കിയാലും വണ്ടി അങ്ങോട്ട് പോണില്ലല്ലോ, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ രാവിലെ ഒക്കെ എന്തൊരു ട്രാഫിക്കാണ്. ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ചെത്തി തുടങ്ങി. സംഭവം അതാണ്, കുട്ടികളൊക്കെ തിരിച്ച് സ്കൂളിലേക്ക് എത്തി തുടങ്ങി. ഭയങ്കരമായിട്ട് വീണ്ടും എല്ലാവരും നാട്ടിൽ പോയി, വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഓണമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയമാണ്. ഇനി ഇവിടെ ഉത്സവത്തിൻ്റെ സമയമാണ്, ഇവിടെ ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഇടയിൽ അതിഗംഭീരമായിട്ടുള്ള പരിപാടി നടക്കാനായിട്ട് പോകുന്നത് എപ്പോഴാണ്? ഈ വരുന്ന ഫ്രൈഡേ ആണ്. യെസ്, ആ ഒരു ഓണാഘോഷത്തിൻ്റെ ഏറ്റവും അതിഗംഭീര ഇവൻ്റ് നടക്കാൻ പോകുന്നത്.
2: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
1: അപ്പൊ ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ അടുത്തത് എം ജി ശ്രീകുമാർ ലൈവിന്റെ ടിക്കറ്റുകൾ ആർക്കാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. ഞാൻ അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ, ഇത് തികച്ചും എന്റെ ടാലന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതാണ് എൻ്റെ ഒരു പേടി. എനിക്കെന്തായാലും പാട്ട് പാടാനുള്ള ടാലൻ്റ് ഇല്ല, പക്ഷെ പാട്ട് പറയാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങൾ പാട്ട് എന്ത് ചെയ്യണം, പറയുന്നത് കണ്ടുപിടിക്കണം. അപ്പം അതിലേക്കൊക്കെ നമുക്ക് കിടക്കാട്ടോ. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് നല്ലൊരു സൂപ്പർ സോങ് കേട്ട് തിരിച്ചു വരാം. ഡ്രോപ്പിൻ ഹുഡിലെ പാട്ടാണ് വരുന്നത്. എന്നിട്ട് ഞാൻ വന്ന് പറഞ്ഞു തരാം എന്ത് ചെയ്യണം ആ ഒരു ടിക്കറ്റ് നിങ്ങൾ സ്വന്തമാക്കാനായിട്ട്, എങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് അത് നേടാനായിട്ടുള്ള പരിശ്രമം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ആ പാട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം തൽക്കാലം നല്ല പാട്ടൊക്കെ കേട്ടിരിക്കേ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
1: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mari.com.
0: You're listening to 917 Evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
0: And
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെയാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.
0: Evenings presented by Joy Lucas, world's favorite jeweler. Powered by Khattar Inde Arabic Mandi Ude Best Destination. Zamzam Mandi, Mandi Madbi Madfood Madgood Tudangi Authentic Arabic Cuisine De Rizhi Ariyam. Call 4000 477 and Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Chennai Beats. Tamil, head of the hour.
4: In the art of podumakkolanda.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency. Now available on Google.
2: പുണ്യവചനങ്ങളിലൂടെ തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
4: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
1: ഇൻ അസോസിയേഷൻ വിത്ത് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ്, നൗ ഓപ്പൺ അറ്റ് ഓൾ പാസ്

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യറാണ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7.
3: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഈ ഒരു സമയത്ത് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഞാൻ ഒരു പാട്ട് കേട്ടോ, ആ പാട്ട് എന്ന് പറഞ്ഞാൽ എം ജി ശ്രീകുമാർ സോങ് ആയിരിക്കും. എം ജി ശ്രീകുമാർ സോങ് ഞാൻ പറയും. ഇൻ ബിറ്റ്വീൻ, ആ ഒരു പാട്ടിലെ ഏതൊരു ലൈനും ആവാം, ഇൻ ബിറ്റ്വീൻ ഉള്ള ലൈൻ ഞാൻ പറയും. അത് പറയുന്ന ഏത് ടോണിലും ആവാട്ടോ, അത് പറയുമ്പോൾ അത് പാട്ട് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുന്നവർക്കാണ് ഇന്നത്തെ ടിക്കറ്റ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ, അതിനെക്കുറിച്ച് ടഫാന്ന് വിചാരിക്കാം. പക്ഷേ എടുത്തിരിക്കുന്ന പാട്ടുകളെല്ലാം സിമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട, വേഗം ഡയൽ ചെയ്തോളൂ 444-444-917. 444-444-917. കോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ കോൾ എടുക്കും, എന്നിട്ട് ഞാൻ പാട്ട് പറയും, നിങ്ങൾ ആ പാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ഞാൻ തരുന്നതായിരിക്കും എം ജി ശ്രീകുമാർ ലൈവ് ഇൻ ഖത്തർ, അതായത് നമ്മുടെ സ്വന്തം സ്കൈ മീഡിയ ആൻഡ് സൗണ്ട് ഓഫ് സൗത്തിന്റെ പൊന്നോണം എം ജി ലൈവിന്റെ ടിക്കറ്റുകൾ.
0: Media and the Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
3: അപ്പം വേഗം ഡയൽ ചെയ്തോ, സമയം കളയേണ്ട. ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നതായിരിക്കും. 444-444-917 ലേക്ക് വിളിക്കുക മക്കളെ.

0: വിക്രമാദിത്യനിൽ നിന്നും നല്ലൊരു പാട്ടൊക്കെ കേട്ടു പോകുന്ന സമയം. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. എം ജി ശ്രീകുമാർ ലൈവ് കാണാനായിട്ട് നിങ്ങൾക്കുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഗെയിം ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ.
1: 917 evenings game box.
0: അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന് എന്റെ കയ്യിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം, ഞാൻ പാട്ട് പറയാൻ പോവാണ്. ഓഹ്, ഞാൻ പറയുന്ന കേട്ട് പാട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തൊക്കെ കഷ്ടപ്പെടണം എന്നറിയോ? നമുക്ക് നോക്കാം ആരൊക്കെ നമ്മുടെ ഇവിടെ കഷ്ടപ്പെടാൻ വേണ്ടി വന്നിരിക്കുന്നത്.
2: രഞ്ജിത്ത്,
0: എവിടെന്നാ രഞ്ജിത്ത് ഇപ്പൊ വിളിക്കുന്നേ?
2: ഞാൻ
0: അപ്പൊ രഞ്ജിത്ത് റെഡി ആണോ? ആകെ തരുന്ന സമയം എന്ന് പറയുന്നത് 20 seconds ആയിരിക്കും.
2: ഓക്കെ,
0: ഫൈൻ. ദ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: ആലിലക്കുന്നിലെ ആഞ്ഞിലയിൽ നീലക്കൊടുവേലി കൊണ്ടൊരു കൂടൊരുക്കാം, മാനത്തെ മാരിവിൽ ചില്ലയൊന്നിൽ തമ്മിൽ പുണർന്നാടുവാൻ ഞാനൊരു ഉയലിടാം. മനസ്സിലായോ?
2: ഒന്നുകൂടി പറയാവോ?
0: ആലിലക്കുന്നിലെ ആഞ്ഞിലയിൽ നീലക്കൊടുവേലി കൊണ്ടൊരു കൂടൊരുക്കാം, മാനത്തെ മാരിവിൽ ചില്ലയൊന്നിൽ തമ്മിൽ പുണർന്നാടുവാൻ ഞാനൊരു ഉയലിടാം.
2: കിട്ടിയില്ല? കിട്ടിയില്ല.
0: ശരി, എന്നാ ഏതാന്ന് ഞാൻ പറയട്ടെ?
2: ആ, പറഞ്ഞോളൂ.
3: ആലിലക്കുന്നിലെ
0: ആലിലക്കുന്നിലെ ആഞ്ഞിലയിൽ നീലക്കൊടുവേലി കൊണ്ടൊരു കൂടൊരുക്കാം, മാനത്തെ മാരിവിൽ ചില്ലയൊന്നിൽ തമ്മിൽ പുണർന്നാടുവാൻ ഞാനൊരു ഉയലിടാം. ആലിലക്കുന്നിലെ ആഞ്ഞിലയിൽ നീലക്കൊടുവേലി കൊണ്ടൊരു കൂടൊരുക്കാം, മാനത്തെ മാരിവിൽ ചില്ലയൊന്നിൽ തമ്മിൽ പുണർന്നാടുവാൻ ഞാനൊരു ഉയലിടാം. പിന്നെ ഞാൻ അതേ ടോണിൽ പറഞ്ഞു കഴിഞ്ഞാ കിട്ടൂലേ? ആഹാ, പിന്നെന്ത് രസമുള്ളതില്! ഇതാണ് പാട്ട് കേട്ടോ. ഇത്രയും സിമ്പിൾ ചോദ്യം ഞാൻ ചോദിച്ചില്ലേ?
2: അല്ല, ഞാൻ ആക്ച്വലി വിചാരിച്ചത് നിങ്ങൾ റേഡിയോയിൽ പ്ലേ ചെയ്യുന്ന വിചാരിച്ചില്ല.
0: ആ, ഇന്നലെ പ്ലേ ചെയ്തു, ഇന്ന് നമ്മൾ പറഞ്ഞു.
2: ഇന്നലെ ഞങ്ങൾ കേട്ടത്.
0: അതാണ് കുഴപ്പമില്ല, എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇതാണ്, ഇത്രയും സിമ്പിൾ ആണ് സംഭവം. വളരെ എളുപ്പത്തിലല്ലേ പറയാൻ പറ്റുക? എന്തൊരു സിമ്പിൾ ആയിട്ട് കുറച്ച് വരികളാണ് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത് അല്ലേ?

അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു സോങ് ആണ് ആദ്യത്തെ ചോദ്യമെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്റെ കയ്യിൽ റെഡിയാണ്. ഇതുപോലെ അടുത്ത പാട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വേഗം വിളിച്ചോട്ടോ 444-9174 444-9174 ആണ് വിളിക്കേണ്ടത്. ഇതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാരിക്കും ആ ഒരു ടിക്കറ്റ് ഇന്ന് പോകുന്നത്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 8 മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ഒക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ നമ്മളിങ്ങനെ ഗെയിം ബോക്സ് കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് ഗെയിമിലേക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അടുത്തൊക്കെ സെറ്റ് ഓഫ് കോൾസ് ആയിട്ട് ഞാൻ വരാം. പക്ഷെ അതിനിടയിൽ ചെറിയൊരു ബ്രേക്ക്, അതായത് ശ്രേയാ ഘോഷാലിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. എം ജി ചേട്ടൻ്റെ അല്ലെങ്കിൽ എം ജി അണ്ണൻ്റെ പാട്ടുകൾ ഗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺ.

0: ഇൻബോക്സ്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്. എന്റെ പേര് അനിൽ എന്നാണ്, മക്കളെ നിന്ന് വിളിക്കുന്നത്.
0: ഓക്കെ അനിൽ, റെഡി ആണോ?
1: ആ, റെഡി ആണല്ലോ.
0: ആകെ 20 seconds ഉണ്ടാവുള്ളൂ കേട്ടോ.
1: ആ, ആയിക്കോട്ടെ, കുഴപ്പമില്ല.
0: ശരി, ഇതാ തുടങ്ങാനായിട്ട് പോകുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോളൂ. കാർ ഒഴിഞ്ഞ വാനിൽ ദാഹം തീർന്നിടവേ വഴിക്കോണിൽ ശോകം നിൽപ്പു, ഞാൻ ഏകനായി നീ എത്തുവാൻ മോഹിച്ചു, ഞാൻ മഴയെത്തുമാ നാൾ വന്നിടാൻ. കുറച്ച് സ്ലോ ആയിട്ടോ? ഇല്ല, അതേ ടോണിലേ പറയുള്ളൂ. ഇത് എല്ലാം ഓരോ ടോണാണ്. അതെ, ഓക്കെ, ഒന്നുകൂടി. കാർ ഒഴിഞ്ഞ വാനിൽ ദാഹം തീർന്നിടവേ വഴിക്കോണിൽ ശോകം നിൽപ്പു, ഞാൻ ഏകനായി നീ എത്തുവാൻ മോഹിച്ചു, ഞാൻ മഴയെത്തുമാ നാൾ വന്നിടാൻ. കിട്ടിയോ?
1: ഒട്ടും കിട്ടിയോ?
0: അയ്യോടാ. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ.
2: ഹലോ,
0: ആരാണ്?
2: എന്റെ പേര് അഖിൽ.
0: അഖിൽ, എന്റെ ഇന്നത്തെ ആ ഒരു ഫുൾ കഴിവും പുറത്തിറക്കാൻ ഞാൻ റെഡിയാണ്. അഖിൽ റെഡിയാണോ?
2: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന കണ്ടുപിടിക്കൂ കേട്ടോ. ഓക്കെ, ശരി. 20 seconds ആണ് ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നു. കാർ ഒഴിഞ്ഞ വാനിൽ ദാഹം തീർന്നിടവേ വഴിക്കോണിൽ ശോകം നിൽപ്പു, ഞാൻ ഏകനായി നീ എത്തുവാൻ മോഹിച്ചു, ഞാൻ മഴയെത്തുമാ നാൾ വന്നിടാൻ. കിട്ടിയോ?
2: പാട്ട് പറഞ്ഞല്ലേ?
0: ആ, പാട്ടാണ്. പാട്ട് പറഞ്ഞു ഞാൻ. പറയിനി.

0: മുടി അതല്ലേ?
1: എടാ ഭയങ്കര, നമുക്ക് നോക്കാവേ. അതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് അഖിൽ. ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. അങ്ങനെ റൈറ്റ് ആൻസർ അഖിലിനെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ ഗെയിം ബോക്സിലെ ആ ഒരു ശരി ഉത്തരം, രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതായിരുന്നു.

0: ചോദിച്ചു ഞാൻ.
1: ഈ പാട്ടിനി ഇപ്പൊ ആർക്കാണ് അറിയാത്തത് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകാം. പക്ഷെ എന്റെ കയ്യിൽ ഇനി സോങ്സ് ഉണ്ട്, ഇനി ചോദ്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് വേഗം തന്നെ വിളിച്ചോളൂ 444-9174 ലേക്ക് കേട്ടോ, 444-9174 ലേക്ക്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഹായ്, ഞാൻ സലീം കൊടുത്തു.
6: Listening to Radio Suno 91.7.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings. Chennai beats.
3: Tamil head of the hour.
4: In the art of podumakkolanda.

0: ഈവനിങ്സ് ഗെയിം ബോക്സ്.
1: ഹലോ,
2: ആരാണ്?
1: നിതിൻ.
2: നിതിൻ റെഡി ആണോ? മിഥുൻ.
1: നിതിൻ. നിതിൻ.
2: നിതിൻ. ഓക്കെ ഓക്കെ. നിതിൻ റെഡിയാണോ?
1: അതെ അതെ, റെഡിയാണ്.
2: ശരി ശരി ശരി. അപ്പൊ എന്തായാലും നിതിന് വേണ്ടിയിട്ടുള്ള അടുത്ത പാട്ട് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയി പോയോന്നാണ് എന്റെ ഡൗട്ട്.
1: നമുക്ക് നോക്കാം.
2: നോക്കാം നമുക്ക്. ഓക്കെ ശരി. ഒരു കൊന്ന പൂത്തതും നേരത്തെ വിഷു വന്നു പോയതും കണ്ടില്ല, പകൽ ചാന്ത് വീണതും പാടത്തെ പുഴ വറ്റി നിന്നതും കണ്ടില്ല. കിട്ടിയോ?
1: നിറനാളിത്തെന്നിൽ
2: പുറകിലിരിക്കുന്നത് ആരാണ്? ഫ്രണ്ടിന്റെ പേര് പറ.
1: നേരത്തെ വിളിച്ചാകില്ല.
2: എണ എണ എണ എണ, ഭയങ്കരമാരെ.
1: രണ്ടാൾക്കാരാണല്ലോ. പക്ഷെ പാട്ട് ശരിയാണോ?
2: പാട്ട് ശരിയാണ് കേട്ടോ. റൈറ്റ് ആൻസർ ഇതാണ്. അതാണ്. ഓക്കെ. അപ്പൊ എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ എക്സ്ട്രാ ഒരു ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ഓക്കെ, ഇത് പറയാൻ പറ്റുമോ നോക്കുക. എന്നാൽ മാത്രമേ ഇന്ന് നിങ്ങൾ ക്വാളിഫൈ ആവുള്ളൂ. പക്ഷെ ഇത് ഏറ്റവും സിമ്പിൾ ആണ് എന്റെ കയ്യിലുള്ളതിൽ, അതാണ് പ്രശ്നം. ഈ നാലും കൂടണ കവലകളിൽ, ഈ നഗര നിലാവൻ കുവിളകളിൽ. ബാക്കി പറ. തുടക്കം പാടേ.
3: ഈ നഗര നിലാവിൻ കുവിളകളിൽ, ഓ രാധാ കൃഷ്ണ നീല കൃഷ്ണ നീയേ സൗഭാഗ്യം.
2: ഗോവിന്ദ ഗോവിന്ദ. അതെ അതെ, അടിപൊളി അടിപൊളി. രണ്ടുപേരും കൂടി സൂപ്പർ ആയിട്ട് ഇന്ന് പങ്കെടുത്തു കേട്ടോ. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ രണ്ടു പേർക്കാണ്, അഖിൽ ആൻഡ് നിതിൻ അല്ലേ? അതാണ് അതാണ്. സൂപ്പർ സൂപ്പർ, അടിപൊളിയായിരുന്നു കേട്ടോ. രണ്ടും കൂടി എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്?
1: ഞങ്ങള് അഖില് നാളെ നാട്ടിൽ പോകും, അപ്പൊ ചെറിയ പർച്ചേസും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ.
2: അപ്പൊ അഖിലിന് ബേസിക്കലി ടിക്കറ്റ് വേണ്ട. അപ്പൊ അഖിലിന്റെ ടിക്കറ്റ് ക്യാൻസൽ. അഖിൽ ടിക്കറ്റ് എടുത്ത് നാളെ പോയല്ലേ, പിന്നെ എന്തിനാണ് അഖിലിന് ഈ ടിക്കറ്റ്? പർച്ചേസിംഗ് ഒക്കെ നടക്കട്ടെ. എന്തായാലും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കോള് വരും കേട്ടോ.
1: ഓക്കെ
2: ഡിയർ. ബൈ ബൈ ബൈ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
4: റേഡിയോ സുനോ 91.7.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിലെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

അങ്ങനെ ഫൈനലി നമ്മളുടെ ചോദ്യമൊക്കെ കഴിഞ്ഞ് വൈൻഡ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഒരുപാട് അടിപൊളിയായിട്ടുള്ള മത്സരാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തു. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പാട്ടുകളൊക്കെ കൊടുത്തത്. നിറനാഴിപ്പൊന്നിലും ഒരുവല്ലവും മഴത്തുള്ളികളും പിന്നെ അതുപോലെ ഗോവിന്ദ ഗോവിന്ദയും ഇതൊക്കെ ആർക്കും അറിയാത്ത, പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഞാൻ പറഞ്ഞ അത്ര ശരിയായില്ല എന്നുള്ളത്. സംഭവം അങ്ങനെ പറഞ്ഞാലല്ലേ ശരിയാവുള്ളൂ, അല്ലാതെ എങ്ങനെ ആ പാട്ടുകളുടെ ക്ലൂ ഞാൻ കൊടുത്താലും കണ്ടുപിടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ വേണം കൊടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിലൊക്കെ പറഞ്ഞത്. എന്തായാലും ഭയങ്കര ഫണ്ണായിരുന്നു, അടിപൊളിയായിരുന്നു. സോ ആ ഒരു ടിക്കറ്റ് കിട്ടിയവർക്ക് കോൾസ് എന്തായാലും വരുന്നതായിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിഗംഭീരമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് സൂപ്പർ സോങ്സുമായിട്ട് ഒരാൾ നിങ്ങളുടെ കൂടെ ഇതാ ജോയിൻ ചെയ്യാനായിട്ട് എത്തുന്നുണ്ട് കേട്ടോ. സുനോ മെൽഡീസിന്റെ ടൈമാണ് ഇനി, അതുകൊണ്ട് തന്നെ ബോബി ജോയിൻ ചെയ്യുന്നതായിരിക്കും. ബ്യൂട്ടിഫുൾ സോങ്സും കാര്യങ്ങളും കേട്ട് പോയിക്കോളൂ. നാളെ ഒരുപാട് സർപ്രൈസുകളുമായിട്ട് ഞങ്ങളും എത്തുന്നതായിരിക്കും. വി ഓൾ ആർ ഗെറ്റിംഗ് സോ മച്ച് റെഡി ഫോർ എം ജി ലൈവ്. ആക്ച്വലി പൊന്നോണം എം ജി ലൈവ് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റുകൾ തന്നെയാണ്. സോ വി വിൽ സീ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കേട്ടോണ്ടിരിക്കാൻ കൊന്നിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, ഒപ്പം തന്നെ ഞങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യുക. അതിലൂടെയും നിങ്ങൾക്കൊക്കെ തന്നെ വിന്നേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ വെയിറ്റ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എവ്രി വൺ ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: Evenings.

ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബി അടുക്കൂടെയുള്ളത് സുനോ പാരഡൈസിൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീണ്ടും നമ്മൾ കേട്ട് കുട്ടികളുടെ സമയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കുറച്ച് പാട്ടുകളുടെ പിന്നിലെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഞാൻ ശരിക്കും ചെയ്തൊരു മണ്ടത്തരം എന്ന് വേണം പറയാൻ. വേറൊന്നുമല്ല, രാവിലെ തൊട്ട് ഞാനിങ്ങനെ ആലോചിച്ചു ഇന്ന് സുനോ മെലഡീസിൽ എടുക്കുന്ന പാട്ടുകൾക്ക് എന്തായിരിക്കും പ്രത്യേകതകൾ, എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ആലോചിച്ചു വന്നപ്പോൾ ഞാൻ വെച്ചാൽ ആ അതെ, നമ്മുടെ ഇസൈനാണ് ഇളയരാജ. രാജാ സാറിന്റെ പാട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് തമിഴ് സോങ്സ് ആണ്. അല്ലെങ്കിൽ രാജാ സാർ എത്ര പാട്ടുകൾ, മനോഹര ഗാനങ്ങൾ, എവർഗ്രീൻ സോങ്സ് മലയാളത്തിന് തന്നിട്ടുണ്ട്. ഞാൻ ആഫ്റ്റർ 2000 പാട്ടുകളല്ല കേട്ടോ പറയുന്നത്, പിന്നോട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പാട്ടുണ്ടല്ലോ. പക്ഷെ നമ്മള് മലയാളത്തിൽ രാജാ സാറ് ചെയ്ത പാട്ടുകൾ എന്നും പറഞ്ഞ് മാത്രം ഒരു സുനോ മെലഡീസ് ചെയ്തുകൂടെ, പിന്നെന്താ ഈസി ആയിട്ട് ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അത് കൂടിപ്പോയാൽ നമുക്ക് എന്തായാലും പിക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്നൊക്കെ വെച്ച് ഞാൻ ഇരുന്നിട്ട് എന്നെ കൊണ്ട് ഒരു പാട്ട് മര്യാദയ്ക്ക് ചൂസ്. കാര്യം ഒന്നെടുക്കുമ്പോൾ അയ്യോ ഇതെടുത്തില്ലല്ലോ, നമ്മുടെ ബിന്ദുപണിക്കർ ചേച്ചി CID മ്യൂസിയയിൽ ഓടുന്ന പോലെ അതും ഇതും ഇതും ഏത് പാട്ടാണ് ഞാനിപ്പോൾ എടുക്കാതെ മാറ്റി വെക്കുക, എന്തൊരു കൺഫ്യൂഷൻ ആയിരുന്നു എന്നറിയാവോ. ഞാൻ ഇന്ന് എന്തായാലും പ്ലേ ചെയ്ത കുറെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇതല്ലാണ്ട് ഇനിയും ഉണ്ട് ബോബി എന്ന് മനസ്സിൽ തോന്നുമായിരിക്കും. അതെല്ലാം അവിടെ എടുത്തു വെച്ചോ, വേണമെങ്കിൽ ആ ലിസ്റ്റ് എനിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നോ. ബാക്കി പാട്ടുകളുമായിട്ട് ഒരു എപ്പിസോഡും കൂടെ നമുക്ക് ചെയ്യാം. ബിക്കോസ് ഞാൻ എൻ്റെ അറിവില്ലായ്മയും കൂടെ ആയിരിക്കാം, രാജാ സാറിന്റെ പാട്ടുകൾ ഇത് 70 കാലഘട്ടം തൊട്ട് ഇത്രയും പാട്ടുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചതല്ല. അപ്പൊ എങ്ങനെയാ ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങുമല്ലേ? ദേവരാജൻ മാഷും ബാബുക്കായ രാഘവൻ മാഷൊക്കെ തുടങ്ങി മഹാരഥന്മാർ ഭരിച്ചിരുന്ന മലയാള സംഗീത ലോകത്തേക്ക് ഒരു 70 അവസാനമൊക്കെയാണ് രാജാ സാറ് വരുന്നത്. അറിയാലോ KJ ജോയ് സാറൊക്കെ ഓർക്കസ്ട്രേഷനിൽ മാജിക്കുകൾ കാണിച്ചു തന്നിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും രാജാ സാറിന്റെ ഓർക്കസ്ട്ര ശൈലി സത്യത്തിൽ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. 78 പുറത്തിറങ്ങിയ വ്യാമോഹം എന്ന സിനിമയിലൂടെയാണ് രാജാ സാർ മലയാളത്തിലേക്ക് ഒരു അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്ന് കാളിക എന്ന 80 ഇറങ്ങിയ ചിത്രവും 82 പുറത്തിറങ്ങിയ ആലോലം, അങ്ങനെ അദ്ദേഹം ഓരോ സിനിമകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ചെയ്ത് പോയി. ഏകദേശം ഒരു mid-80s കൂടി രാജാ സാറിന്റെ സിഗ്നേച്ചർ മലയാളത്തിൽ പെർമനന്റ് ആയി.

0: suno 91.7 FM Qatar's favorite radio station.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. You're listening to 91.7 FM.

റേഡിയോ സുനോ ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ ഞാൻ വിചാരിച്ചേ ഇളയരാജ സർ ദ ലെജൻഡ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോ തമിഴ് പാട്ടുകളാണ് കൂടുതൽ കേൾക്കുന്നതെങ്കിൽ ഇന്ന് ഇളയരാജ സാറിന്റെ കുറച്ച് പഴയ മലയാള പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയായാലോ എന്ന്. പഴയതെന്ന് പറയുമ്പോ ഒത്തിരി പഴയ പാട്ടുകളൊന്നും അല്ല കേട്ടോ, എന്നാലും നമ്മുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സോങ്സ് തന്നെ. മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ രാജാ സാർ തീർത്ത ഏറ്റവും മനോഹരവും കുറച്ച് ഇമോഷണൽ മെലഡീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പൂമുഖപ്പടിയിൽ നിന്നെ കാത്ത് എന്ന ചിത്രത്തിലെ പാട്ടുകൾ മാറ്റി നിർത്താൻ പറ്റില്ല. ആ സിനിമ തിയേറ്ററിൽ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ പാട്ടുകളിലൂടെ ആ സിനിമ ഇന്ന് നമ്മുടെ മനസ്സിനുള്ളിലുണ്ട്. പൂങ്കാറ്റിനോടും കിളികളോടും അതിലിപ്പോ മനസ്സിൽ ആദ്യം വന്നേ എന്ന ആ പാട്ടല്ല, എപ്പോഴും ആ പാട്ടായിരിക്കും ആദ്യം വരുന്നതെങ്കിൽ അതിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കമ്പോസിംഗ് തന്നെയായിരുന്നു കൊഞ്ചിക്കരയല്ലേ. 86 പ്രശസ്ത സംവിധായകൻ ഭദ്രൻ സാറ് ഈ സിനിമ ഒരുക്കുന്നത്. ഭദ്രൻ സാറായിട്ട് സംസാരിച്ചപ്പോ എന്നോ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെ ചില സിറ്റുവേഷനുകളും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ചില റിലേഷൻഷിപ്പിൽ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. പാട്ടിലേക്ക് വരുമ്പം ഇതിന്റെ തുടക്കത്തിലെ ഹമ്മിങ് അല്ലെങ്കിൽ ഒരു വയലിൻ പീസ് ഒക്കെ വരുന്നത് രാജാ സാറിന്റെ ഒരു സ്പെഷ്യൽ ഡിസൈനിങ് ആയിരുന്നു. മാത്രമല്ല സൈലൻസിന് പോലും ഒരു പാട്ടിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഈ പാട്ടിന്റെ ചില ഇൻ ബിറ്റ്വീൻ ഇന്റർലൂഡ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

ഫോക്കസ് കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യേണ്ടതല്ലേ. സുനോ മെലഡീസിൽ അതുകൊണ്ട് കുറച്ച് പാട്ടുകൾ, കാര്യം അത്രയധികം ഹിറ്റ് സോങ്സിൽ നിന്ന് ഏഴോ എട്ടോ പാട്ടുകളൊക്കെ ചൂസ് ചെയ്യാന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഇപ്പോഴും റിയാലിറ്റി ഷോസിലാവട്ടെ, കവർ സോങ്സ് ആവട്ടെ, ഇതൊക്കെ എടുക്കുമ്പം ഈ പാട്ട് ഇപ്പോഴും പലരും പാടുകയും കവർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സോങ് ആണ് അനശ്വര മൂവിയില്. മനസ്സിൽ എവിടെ ഒളിപ്പിച്ചു വെച്ചൊരു നഷ്ട പ്രണയത്തിന്റെയോ ഓർമ്മകളുടെയൊക്കെ ഒരു പാട്ടെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പാട്ടാണ് പലരുടെയും മനസ്സിൽ വരുന്നത്. ശരിക്കും രാജാ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ മെലഡി കമ്പോസിംഗിൽ ഒന്ന് തന്നെയാണ്. ആൻഡ് എസ് പി ബി രാജ സാർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എന്നൊരു മാജിക്കൽ ആയിട്ടാണ് ഞാൻ കാണാറുള്ളത്. സോ രാജ സാർ മലയാളത്തിൽ അനശ്വരത്തിൽ കമ്പോസ് ചെയ്തപ്പോൾ അതിൽ എസ് പി ബി സാറിന്റെ വോയിസ് വന്നപ്പം അത് ആക്ച്വലി ഒരു ഡബിൾ പവർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ചെന്നൈയിലെ അടയാർ ബീച്ചിൽ വെച്ചിട്ട് ഈ പാട്ട് ഷൂട്ടൊക്കെ ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു ശ്വേത അഭിനയിച്ച മലയാളത്തിൽ ഫസ്റ്റ് മൂവി ഇത് തന്നെ ആയിരിക്കും. അതും മമ്മൂക്കയുടെ കൂടെ രാജ സാറിന്റെ പാട്ട് ഒരു ഗംഭീര ലോഞ്ച് തന്നെ എന്ന് വേണം പറയാൻ. ഈ പാട്ടിലെ മറ്റൊരു പ്രത്യേകത ഇതിൽ വയലിന്റെ ഒരു പ്രത്യേകതകൾ തന്നെയാണ്. വയലിൻ ഒരു കൂട്ടം തന്നെയാണ് രാജാ സാർ ഈ പാട്ടിൽ ഓർക്കസ്ട്രേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയുടെ കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ നമ്മൾ ഇളയരാജ സാറിന്റെ മലയാളം ഹിറ്റുകളുടെ പിന്നാലെയുള്ള ഒരു യാത്ര. ആയിരത്തി തൊള്ളായിരത്തി 1991 ഫാസിൽ സോൺ സംവിധാനം ചെയ്ത എന്റെ സൂര്യപുത്രിക്ക്, ഇതിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളാണ്. എനർജി പെപ്പി നമ്പറിന് അതുണ്ട്, ഇമോഷണൽ സോങ്സിന് അതുണ്ട്, എല്ലാ ഫീലിങ്സും എല്ലാ ഇമോഷൻസിനും എല്ലാം രാജസാർ ഇതിൽ ഗംഭീരമായ പാട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയും മകളും തമ്മിലുള്ള ഒരു ഇമോഷണൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇതിലേത് പാട്ടാണ് ഇപ്പൊ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളത്. ശരിക്കും ക്ലാസിക് സോങ് എന്ന് തന്നെ വേണം ആ ഒരു പാട്ടിനെ പറയാനായിട്ട്. വസുന്ധരാദേവി എന്ന ശ്രീവിദ്യ മാം ചെയ്ത ക്യാരക്ടർ ഒരു ശാസ്ത്രീയ സംഗീതജ്ഞ ആയതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ടച്ചുള്ള ഒരു ഈണം എല്ലാ പാട്ടിലും വേണം, അവര് തമ്മിൽ നിൽക്കുന്ന പാട്ടുകളിലൊക്കെ വേണമെന്ന് ഫാസിൽ സാർ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം സാധാരണക്കാർക്ക് പെട്ടെന്ന് ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ ലളിതമായ ഒരു ട്യൂൺ, എന്നാൽ ക്ലാസിക്കൽ ഒരു രാഗമൊക്കെ പിടിച്ച് തന്നെയാണ് രാജസർ ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ വ്യത്യസ്തമായ വേർഷനുകളാണ്. ഈ സിനിമയുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കറിയാം ഇത് ചിത്രചേച്ചി പാടിയതുണ്ട്, സുശീലാമ്മ പാടിയതുണ്ട്, ദാസേട്ടൻ പാടിയത്, അങ്ങനെ പല പല വേർഷൻസിൽ ഈ സെയിം പാട്ട് വന്നിട്ടുണ്ട്. ഇതിൽ സുശീലാമ്മ ചിത്രചേച്ചി വേർഷൻ ശരിക്കും തെന്നിന്ത്യൻ സംഗീതത്തിലെ രണ്ട് തലമുറകളെ രാജസർ ഒരൊറ്റ പാട്ടിൽ ഒന്നിപ്പിച്ചു എന്ന് വേണം പറയാൻ. അമ്മയ്ക്ക് വേണ്ടി സുശീലാമ്മയും മകൾക്ക് വേണ്ടി ചിത്രചേച്ചിയുമാണ് പാടിയത്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ നമ്മൾ അങ്ങനെ കേട്ട് കേട്ട് കൂട്ട് കൂടെയുള്ള യാത്രയാണ്. ആൻഡ് ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂട്ട് ഇളയരാജ സാറിന്റെ മലയാളം ഹിറ്റുകളാണ്. ഒരു 2000 ശേഷമുള്ള ഹിറ്റുകളൊന്നും അല്ല കേട്ടോ, അതിനു മുമ്പുള്ള രാജസാർ ചെയ്ത, അതായത് 70 അവസാനം തൊട്ട് രാജസാർ മലയാളത്തിന്റെ ഒരു കൂട്ടുകാരനായി നമുക്കൊക്കെ ഒരുപാട് പാട്ടുകൾ ചെയ്തു തന്നിട്ടുണ്ട്. 1988 മലയാളത്തിന്റെ മഹാനായ സംവിധായകൻ പത്മരാജൻ സാർ ഒരുക്കിയ 3-ാം പക്കം എന്ന സിനിമ മറക്കാൻ കഴിയില്ല. ഇന്നും അതിലെ പാട്ടുകൾ റേഡിയോയിലാവട്ടെ എവിടെയും എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ്, ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് സോങ്സിൽ വരുന്ന പാട്ട് തന്നെയാണ്. ഉണരുമ ഈ ഗാനത്തിനൊരു തനി ഫാൻ ബേസ് തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഇപ്പോൾ പോകുന്നത് താമരക്കിളി പാടുന്ന പാട്ടിലോട്ടാണ്. ഈ പാട്ടിലിടയ്ക്ക് ഒരു നാടൻ ശൈലി രാജസാർ പാടുന്നുണ്ട്.

ഇത് രാജസേനന്റെ സൗണ്ടാണ് കേട്ടോ. കേരളത്തിന്റെ തനതായ വള്ളംകളി പാട്ടുകളിൽ നിന്നും നാടൻ പാട്ടിന്റെയൊക്കെ ഒരു ഇതിൽ ഒരു സ്റ്റൈലിലാണ് രാജസേനൻ ഇത് എടുത്തേക്കുന്നത്. കാര്യം ഇതിൽ മുത്തശ്ശനെ കാണാൻ കൊച്ചുമക്കളും കൂട്ടുകാരും പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലോട്ടാണ് വരുന്നത്. സോ ഗ്രാമത്തിന്റെ ഭംഗിയും അതിന്റെ ഫീലും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയായിരുന്നു. കല്യാണി രാഗം സാധാരണയായിട്ടൊരു ഭക്തി ഫീൽ, ഡിവോഷണൽ ഫീൽ ഉള്ള മെല്ലെ മെലഡീസ് ആണ് പൊതുവെ ചെയ്യാറുള്ളത്. പക്ഷെ അതേ രാഗം ഉപയോഗിച്ച് കുറച്ച് പെപ്പി രീതിയിലാണ് രാജാ സാർ ഈ പാട്ട് ചെയ്തേക്കുന്നത്. കാരണം പത്മരാജൻ സാർ പറഞ്ഞിരുന്നു ഇതിൽ ചെറുപ്പക്കാരുടെ ഒരു ആവേശവും കുസൃതിയൊക്കെ നിറഞ്ഞു നിൽക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് കല്യാണി രാഗത്തിൽ കുറെ വെസ്റ്റേൺ ബീറ്റിന്റെ ഒരു മിക്സും കൂടെ കൊടുത്ത് ഒരു പെപ്പി സോങ് ആക്കി ഇതിനെ മാറ്റിയത്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസ്, യെസ്, സുനോ മെലഡീസിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ അങ്ങനെ ഈ യാത്രയിലൂടെ നമ്മൾ കേട്ട് കേട്ട് കൂട്ടുകൂടുന്നത് ഇളയരാജ സാറിന്റെ മലയാളം ഹിറ്റ്സുകളിലൂടെയാണ്. മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ ഏറ്റവും പ്രൗഢിയും വലിയൊരു ഒരു വലിയ കാൻവാസിൽ തന്നെ ഒരുക്കിയ ഒരു സംഗീത വിരുന്നും സിനിമയൊക്കെയാണ് 1996 പുറത്തിറങ്ങിയ കാലാപാനി. അതിൽ രാജാ സാറിന്റെ മ്യൂസിക് എടുത്തു പറയേണ്ട ഇത് തന്നെയാണ്. കാര്യം തെന്നിന്ത്യൻ സിനിമയിൽ അതേവരെ കേട്ടിട്ടില്ലാത്ത അത്ര വലിയൊരു ബാക്ക്ഗ്രൗണ്ട് സിംഫണി അതിന്റെ പിന്നിലുണ്ട്. ഹംഗേറിയൻ ഓർക്കസ്ട്രയായ ബുദാപെസ്റ്റ് സിംഫണിയെയാണ് രാജാ സാറ് ഈ സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതിന്റെ പാട്ടിലെല്ലാം ഹംഗേറിയയിലെ പ്രശസ്തമായ ബുദാപെസ്റ്റ് സിംഫണി ഓർക്കസ്ട്രയിലെ 100+ കലാകാരന്മാരെയാണ് രാജാ സാർ ഉപയോഗിച്ചിരിക്കുന്നത്. പാട്ടിനിടയിൽ കേൾക്കുന്ന വയലിൻ തരംഗങ്ങളും സെല്ലോ ഇതെല്ലാം തന്നെ അതൊരു പുതിയൊരു ഒരു ഫീല് തന്നെ ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. രാജാ സാറിന് ഈ വെസ്റ്റേൺ നൊട്ടേഷൻസ് ഇല്ലേ, ഇത് എഴുതുന്നതിൽ അസാധ്യമായ ഒരു വേഗതയുണ്ട്, അറിവുണ്ട്. ഇപ്പൊ ബുദാപെസ്റ്റിൽ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടി 100+ പേർക്ക് വേറെ വേറെ വായിക്കാനുള്ള നൊട്ടേഷനുകൾ അദ്ദേഹം സ്വന്തം കൈപ്പടിയിലാണ് എഴുതിയിരുന്നത് എന്നും കേട്ടിട്ടുണ്ട്. ഹംഗേറിയൻ കണ്ടക്ടേഴ്സിനും അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്കും സത്യത്തിൽ ഇന്ത്യൻ രാഗങ്ങൾ അറിയില്ല. പക്ഷെ രാജാ സാർ വെസ്റ്റേൺ നൊട്ടേഷൻസിൽ ഇത് എഴുതി കൊടുത്തപ്പോഴേക്ക് ഭയങ്കരമായിട്ട് അവര് അത്ഭുതപ്പെട്ടു പോയി. ആ മാജിക്കലാണ് ഈ സിനിമയിലെ പാട്ടുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്.

रेडियो सुनो 91.7 FM Qatar's favorite radio station. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

മലയാളത്തിൽ പറയുന്നതിൽ ഒന്ന് നേരത്തെ നമ്മൾ കേട്ട കാലാപാനിയാണെങ്കിൽ മറ്റൊന്ന് ഇന്ത്യയിൽ നിന്ന് ഓസ്കർ പുരസ്കാരത്തിനുള്ള ഔദ്യോഗിക എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സിനിമ കൂടിയായ ഗുരുവാണ്. കാലാപാണി പോലെ തന്നെ ഈ സിനിമയുടെയും പാട്ടുകൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും സോങ്സിനും ഒക്കെ ആയിട്ട് രാജ സാർ ഹംഗറിയിലെ പ്രശസ്തമായ ബുദാപെസ്റ്റ് സിംഫണി ഓർക്കസ്ട്രയെ ഉപയോഗിച്ചു. ഗുരുവിലാണ് അത് ആദ്യമായി തന്നെ ഉപയോഗിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിലെ പാട്ടുകളുടെയൊക്കെ ഒരു ഓർക്കസ്ട്രേഷൻ വളരെ വ്യത്യസ്തമാക്കണമായിരുന്നു. കാര്യം വളരെ പഴയ ഒരു കാലഘട്ടം, നമുക്കൊന്നും പരിചിതമല്ലാത്ത ഒരു ഇറയാണ് ഈ ഗുരു എന്ന ചിത്രത്തിൽ കാണിക്കുന്ന മറ്റൊരു ലോകം. കാഴ്ചയില്ലാത്ത ആളുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അവർ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഡയറക്ടർ രാജീവ് അഞ്ചൽ സാറിന്റെ ഒരു വലിയൊരു ഗ്രേറ്റ്, ശരിക്കും പറഞ്ഞ മലയാള സിനിമയുടെ രാജമൗലി തന്നെയായിരുന്നു രാജീവ് അഞ്ചൽ സാർ. പക്ഷെ ആ ഇൻസ്ട്രുമെന്റ് സൗണ്ടിങ്ങിനനുസരിച്ച് ഓരോന്ന് ക്രിയേറ്റ് ചെയ്തത് രാജ സാറിന്റെ ഒരു മാജിക് തന്നെയായിരുന്നു. അന്ന് ഹംഗറിയിലെ ഓർക്കസ്ട്ര ടീമിനെ വെച്ചിട്ട് നമുക്ക് പരിചിതമല്ലാത്ത രീതിയിൽ ഒരു ഒരു ഓർക്കസ്ട്രേഷൻ ടോണുകൾ കൊണ്ടുവരാൻ അദ്ദേഹം മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കണ്ണിൽ ഇരുട്ട് മാത്രമുള്ളവർ ജീവിക്കുന്ന ഒരു വിചിത്ര ലോകം, അവിടെ എത്തിപ്പെടുന്ന നമ്മുടെ നായകൻ കാണുന്ന ആദ്യ കാഴ്ചയും ഇതല്ലേ. ആ ലോകത്തെ രണ്ട് പ്രണയിനികൾ ഒറ്റയ്ക്കായി പോയതിന്റെ നോവ് തീർക്കുവാൻ പാട്ടൊക്കെ പാടി പോകുമ്പോഴും തട്ടി വീണും പിടഞ്ഞെഴുന്നേറ്റും പാട്ടിനൊപ്പം അവർ യാത്ര ചെയ്യുകയായിരുന്നു. ആ പാട്ടായിരുന്നു അവർക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ. ആ വരികളിൽ ഉണ്ടായിരുന്നു ആ പ്രണയത്തിന്റെ ആഴം എന്തെന്ന്, നീറ്റൽ എന്തെന്ന്. അതുകൊണ്ടാണ് ദൈവസംഗീതം പോലെയുള്ള ഈ പാട്ട് കാലം എത്ര കഴിഞ്ഞും നമ്മൾ ഇന്ന് നെഞ്ചിലേറ്റുന്നത്.

0: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. യെസ്, സുനോ മെലഡീസിലൂടെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് ഇളയരാജ സാറിന്റെ മലയാളം ഹിറ്റ്സുകളിലൂടെയായിരുന്നു. ബിക്കോസ് അദ്ദേഹത്തിന്റെ തമിഴ് പാട്ടുകളാണ് കൂടുതൽ നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പം മലയാളം പാട്ടുകളെ കുറച്ച് എടുത്ത് പറയണ്ടേ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇന്ന് നമ്മൾ ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നതിന് മുമ്പ് രാജസ്ഥാന്റെ ഒരു മലയാളം പാട്ടും കൂടെ, ഇപ്പോഴും ട്രെൻഡ് സെറ്റിൽ നിൽക്കുന്ന ഡി ജെ മിക്സ് വരെ വന്ന ഒരു പാട്ടിന്റെ കഥയും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോയാലോ. തുടക്കത്തിൽ രാജ സാറ് മലയാള സിനിമയിൽ സജീവമായിരുന്ന ഒരു സമയമാണ് ആ ടൈമിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ആ രാത്രി. ഓർമ്മയുണ്ടോ? ഈ പാട്ടിന്റെ മേക്കിങ്ങിൽ രാജ സാറ് കൊണ്ടുവന്ന ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ എഗെയിൻ ഓർക്കസ്ട്രേഷനിൽ തന്നെയാണ്. പാട്ടിന്റെ തുടക്കത്തിലുള്ള വെസ്റ്റേൺ ശൈലിയും സിന്തസൈസർ ബീറ്റ്സും ഇടയ്ക്ക് പുല്ലാങ്കുഴലും ഒക്കെ ചേർത്തൊരു ഒരു മിക്സ്ഡ് കമ്പോസിംഗ് ആയിരുന്നു. അതായത് അന്നത്തെ കാലത്ത് ഒരു മോഡേൺ മേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്കൊക്കെ വേഗത്തിൽ പാടി നടക്കാവുന്ന തരത്തിലുള്ള വരികളാണ് പൂവച്ചിൽ കാദർ സാർ ഇതിനു വേണ്ടി ഒരുക്കിയിരുന്നത്, ജോഷി സാറിന്റെ മൂവി. അത് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പാട്ടിന്റെ ട്യൂണിനെ അല്ലെങ്കിൽ ഇത് നമ്മളിപ്പോഴും കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ലോക്ക എന്ന സിനിമ വന്നപ്പോ എഗെയിൻ ഈ പാട്ട് ട്രെൻഡിങ്ങിൽ വന്നു. പ്രത്യേകിച്ച് ഇതിലൊരു വരി, ഈ ഒരൊറ്റ വരിയിലും ഈ ഒരു പാട്ടും നമ്മളെ കണക്ട് ചെയ്തുകൊണ്ട് ലോക്കയുടെ കൂടെ ഇത് പിന്നെയും ഇപ്പം അന്ന എന്ന റിലീസാകാത്ത സിനിമയിലെ യവനകഥ എങ്ങനെ ഹിറ്റായോ അതുപോലെ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലായി മാറി രാജ സാറിന്റെ കിളിയെ കിളിയെ അല്ലേ. ഇതുപോലെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഇനിയും ഉണ്ട്. ആ കഥകളുമായി ഇനിയും നമുക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler,
1: powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
2: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Hi, this is Navya Nair.
1: You're listening to
3: Radio Sunno. Radio Sunno, KTKT, KOTU.

0: This is Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: Action.
5: Mona Dinesha. Adimohamana. Adimoham.
4: Horror.
6: Thank you, Pogan. Anuadilla.
4: Or drama.
7: In the Kutumba. In the Sorkaraj.
4: Ishta genre Idanangilum. Ivide. Ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa. Nesto, all
2: that you need. Hi, I'm film director Saji Surendran. Hey, hey, ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: റേഡിയോ സുനോ 91.7 FM.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM Qatar's favorite radio station. Radio Suno. Kudumari.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।